ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 14 2026 ഓഗസ്റ്റ് 30 ഞായറാഴ്ച. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്തകൾ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ വേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് സന്തോഷവും സമാധാനവും. പ്രാർത്ഥന, സമർപ്പണം, അനുതാപം, നല്ല സഹകരണം, സാഹചര്യങ്ങളെ ക്രമീകരിക്കൽ തുടങ്ങിയവയിലൂടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനാകും. വിട്ടുവീഴ്ചയും പങ്കുവെക്കലും കരുണയും വഴി നമ്മെ തിരുത്തിയാൽ, ഉള്ളതിൽ തൃപ്തിപ്പെടുത്തി മനസ്സിനെ ഒരുക്കിയാൽ സമാധാനവും സന്തോഷവും നമ്മുടെ കൂട്ടുകാരായിത്തീരും. അത്തരം മനസ്സ് വിജയങ്ങളിലേക്ക് നമ്മെ നയിക്കും. ഏവർക്കും ശുഭദിനാശംസകൾ. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 9:30 അബ്രപാളിയിലെ അത്ഭുതങ്ങൾ, 11 മണിക്ക് മൻ കി ബാത്, ഉച്ചയ്ക്ക് 12 മണിക്ക് ഗാനമന്ദാരം, 3 മണിക്ക് നിയമവീതി, വൈകിട്ട് 5:30 ഗാനവീതി, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകിട്ട് 6:30, 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് August 30, ഹോങ്കോങ്ങിന് ജപ്പാനിൽ നിന്ന് മോചനം ലഭിച്ചതും ISRO GSAT-7 വിക്ഷേപിച്ചതും തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി നിലവിൽ വന്നതുമൊക്കെ ഒരു August 30. August 30 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് August 30, ഹോങ്കോങ്ങിന് ജപ്പാനിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സഹായത്തോടെ മോചനം ലഭിച്ചത് 1945 August 30. 2013 August 30 ISRO നിർമ്മിച്ച സൈനിക ആവശ്യങ്ങൾക്കുള്ള GSAT-7 വിക്ഷേപിച്ചത്. ഇംഗ്ലണ്ടിലെ വടക്കേ അമേരിക്കൻ കോളനിയായ പെൻസിൽവാനിയ പ്രവിശ്യയുടെ സ്ഥാപകനും എഴുത്തുകാരനുമായ വില്യം പെൻ പുതിയ ലോകം കണ്ടെത്തുന്നതിനായി ഇംഗ്ലണ്ട് വിട്ടത് 1682 August 30. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കക്കാരൻ എന്ന പദവി ഗുയോൺ എസ് ബ്ലൂഫോർഡ് ജൂനിയർ കരസ്ഥമാക്കിയത് 1983 എന്നീ ദിവസമായിരുന്നു. 2 മാനസാസ് യുദ്ധം എന്നറിയപ്പെടുന്ന 2 ബുൾറൺ യുദ്ധം കോൺഫെഡറേറ്ററുകളുടെ വിജയത്തിൽ അവസാനിച്ചത് 1862 August 30. വിർജീനിയയിലെ മാനസസാനിന് സമീപമായിരുന്നു യുദ്ധം നടന്നത്. രാംസാദ് സിഖ് 4-ാമത്തെ സിഖ് ഗുരുവായി സ്ഥാനമേറ്റത് 1574 August 30. 1957 August 30 തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി നിലവിൽ വന്നത്. ഇന്ത്യൻ വാർത്താവിനിമയ ഉപഗ്രഹമായ INSAT-1B USA-യിലെ ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത് 1983 August 30. കോൺഗ്രസിന് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട് ലാഹോർ സമ്മേളനം നടന്നത് 1928 August 30.
0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 7:30 കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ കേരളകൗമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പത്മഭൂഷൺ ബഹുമതി ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും വൈകിട്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരള

0: കേരളത്തിൽ തിരികെ എത്തുന്ന സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. പത്തനംതിട്ട ആറന്മുള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 ആലപ്പുഴയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി റോഡ് മാർഗം 12:35 ആറന്മുളയിലെത്തും. ഉച്ചയ്ക്ക് 1:30 ആറന്മുള വള്ളംകളി ഉദ്ഘാടനം. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലക്ഷ്യ ലേബർ റൂം, പോളി ഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജെറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ ആശുപത്രികളിൽ 139 ഡോക്ടർമാരെ പുതിയതായി നിയമിച്ചെന്നും ഇവർ ഉടൻ ചുമതല ഏൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 ഉയർന്നു. 320 വിദേശ പൗരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4400 പേരെ രക്ഷപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച റാസുവ ജില്ലയിൽ മഴയും മൂടൽമഞ്ഞും കാരണം താൽക്കാലികമായി നിർത്തി വെച്ചിരുന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട 16 പേർ കൂടി നാട്ടിലെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം സ്വദേശിയടക്കം 16 കേരളീയർ കൂടി നാട്ടിൽ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെട്ട 45 പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടുണ്ട്. ഇവർ നേപ്പാളിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ സൌകര്യങ്ങൾ ഒരുക്കിയതായും നോർക്ക റൂട്ട്സ് അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു.
1: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സേവനങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറം തൃപ്രങ്ങോട് എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കെ എ പി എം എസ് ബി ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. കെ എ പി 4 ബറ്റാലിയനിലെ 166 പേരും എം എസ് പി മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ പ്രിയങ്ക നിലവിലെ ചുമതലകൾക്ക് പുറമെ കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെ 1 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഉയർത്തിയ 171 റൺസ് പിന്തുടർന്ന തൃശൂർ ടൈറ്റൻസിന് 20 ഓവറിൽ 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പൊന്നാനി കടവനാട്ടെ പൂക്കെയ്ത പുഴ ജലോത്സവം ഇന്ന്. മത്സരത്തിന് ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിൽ 46 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9808 ഉയർന്നു. ആകെ 10581 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. KSRTC ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ഗവൺമെന്റിന് വേണ്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി, KSRTC മാനേജിംഗ് ഡയറക്ടർ, ലോ ഓഫീസർ, ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി എത്രയും വേഗം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ മലാപ്പറമ്പ് നാലുവരിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിലും പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ബാരിക്കേഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, മതിയായ ലൈറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K.ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർകോട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർകോട് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം വൈകിട്ട് സമാപിക്കും. അവസാന ദിനമായി ഇന്ന് വൈകിട്ട് 3 തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സ്റ്റീഫൻ ദേവസ്വയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. മന്ത്രി VE അബ്ദുൽ ഗഫൂറിന്റെ നാളത്തെ കാസർകോട് ജില്ലാ സന്ദർശനം അടുത്ത മാസം 8 മാറ്റി. സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച കാസർകോട് HED കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിലും ഉച്ചയ്ക്ക് മത്സ്യഫെഡിന്റെ മികവ് പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും. വൈകിട്ട് മഞ്ചേശ്വരം തുറമുഖത്ത് 100-ദിന കർമ്മ പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അടുത്ത മാസം 14 കാസർകോട് റവന്യൂ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, സ്കൂൾ ബോർഡ് പരീക്ഷകൾ, മറ്റ് പൊതു നിയമന പരീക്ഷകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ലെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി K.മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി.
4: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
5: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കന്തിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675 ആയി. 11 ടൺ അവശ്യവസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാനിലെ യോഗ ഫെഡറേഷൻ നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ ശാസ്ത്രി മെമ്മോറിയലും മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 26ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675 ആയി. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ ഏകദേശം 2400 പേരെയാണ് കാണാതായത്. വിശദാംശങ്ങളിലേക്ക്.
1: നേപ്പാൾ പ്രളയത്തിൽ അകപ്പെട്ടവർക്കായുള്ള തിരച്ചിലിനായി 15,000-ത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4,400-ലധികം പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നേപ്പാൾ ചൈനീസ് അതിർത്തി പ്രദേശത്തും 7 പേർ മരിക്കുകയും 550-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. നേപ്പാളിന്റെ മറ്റ് ഭാഗങ്ങളുമായി കാഠ്മണ്ഡുവിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ മുഗ്ലിക് കാഠ്മണ്ഡു ഹൈവേ ഇന്നലെ തുറന്നു. തുടർച്ചയായ മഴ പെയ്യുന്നതും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നേപ്പാളിലെ ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 275 ഇന്ത്യൻ പൌരന്മാരെയും മറ്റ് രാജ്യങ്ങളിൽ പൌരത്വമുള്ള 128 ഇന്ത്യൻ വംശജരെയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ 11 ടൺ അവശ്യവസ്തുക്കളും കരസേനയുടെ 13 അംഗ ടണൽ റെസ്ക്യൂ ടീമിനെയും അയച്ചതായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 16 പേർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം പിറവം സ്വദേശി റിനീത് മോഹനും ഇതിൽ ഉൾപ്പെടുന്നു. ഹെൽപ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 14 പേരടങ്ങുന്ന സംഘവും തിരിച്ചെത്തിയവരിൽ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയൻ പൌരത്വമുള്ള കേരളത്തിൽ നിന്നുള്ള 4 പേർ ഉൾപ്പെടെ 7 പേരെ സംബന്ധിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. ഭോട്ടെകോസി നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി നേപ്പാൾ ഭരണകൂടം. റാസുവ, നുവകോട്ട്, ധാഡിംഗ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചതായി ദേശീയ ദുരന്ത സാധ്യത ലഘൂകരണ നിർവഹണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദിയാണ് ഭോട്ടെകോസി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ നടക്കുന്ന വ്യവസായ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി സേതു യോജനയ്ക്ക് കീഴിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലക്നൌ കന്റോൺമെന്റിൽ 101 കോടി രൂപയുടെ 12 വികസന പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും. വിശാലമായ വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിപുലമായ വിപണി, സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ച, വൈദഗ്ധ്യമുള്ള മനുഷ്യവിഭവശേഷി തുടങ്ങിയവയുടെ ഒത്തുചേരലാണ് ഇന്ത്യയുടെ നിക്ഷേപ ആകർഷണീയതയ്ക്ക് കരുത്തേകുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം.

0: നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഒരാഴ്ച നീണ്ടുനിന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും. സമാപന ഘോഷയാത്ര ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും ആവിഷ്കരിക്കുന്ന 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് സർക്കാർ വകുപ്പുകൾ അവതരിപ്പിക്കുക. നാടൻ കലകൾ ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിലും നിയന്ത്രണമുണ്ട്. ഇന്നും നാളെയും കൊച്ചി നഗരപരിധിയിലും കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിനോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമ മേഖല റെഡ് സോൺ ആയി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. മതപരമായ വൈവിധ്യത്തെയും വ്യക്തികളുടെ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നതാണ് ഹിന്ദുത്വം എന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ന്യൂയോർക്കിൽ ഒരു ലോകം ഒരു മാനവികത എന്ന പേരിൽ സംഘടിപ്പിച്ച മതനേതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഹിന്ദുവാകാൻ കഴിയില്ലെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. സ്മൃതി മന്ധാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് എയിൽ തായ്ലന്റ്, ഹോങ്കോങ്, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് ഇന്ത്യയ്ക്കൊപ്പം ഉള്ളത്. ഒഡീഷയിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഗംഗാതീര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സാംസ്കാരിക നഗരിയായ തൃശൂരിനെ ആവേശത്തേരിലേറ്റിയ പുലിക്കളി മഹോത്സവത്തിൽ അയ്യന്തോൾ ദേശം ജേതാക്കൾ. താളമേളങ്ങളും പുലിവരയും അച്ചടക്കവും വിലയിരുത്തപ്പെട്ട മത്സരത്തിൽ കന്നിക്കാരായ ഒളരിക്കര ദേശത്തിനാണ് 2nd സ്ഥാനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനും ഡിജിറ്റൈസ് ചെയ്യാനും അത്യാധുനിക റോബോട്ടിക് സംവിധാനമൊരുക്കി ദേശീയ ശ്രദ്ധ നേടി മലയാളി പെൺകുട്ടികൾ. ഹൈദരാബാദിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് ഇന്ത്യൻ നാഷണൽസിൽ 1st സ്ഥാനം നേടിയാണ് 14 വയസ്സുകാരായ കാത്ലിൻ മേരി ജീസൺ, നവിക ഡി നായർ എന്നിവർ അന്താരാഷ്ട്ര മത്സരത്തിന് യോഗ്യത നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കെന്തിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675 11 ടൺ അവശ്യ വസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ,
1: അഞ്ചുകല്ലുമൂട്,
0: കൊല്ലം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: ആരോഗ്യത്തിന്റെ പഞ്ച്
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സെയിൽസ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആർ ജെ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓർമ്മകളിലെ ഓണവിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവരിലേക്ക് എത്തുന്നത്. നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ശ്രീലക്ഷ്മി. രുചിയും ആഘോഷങ്ങളും സൗഹൃദവും ഓർമ്മകളുമൊക്കെ മനസ്സിൽ നിറയുന്ന നിമിഷങ്ങൾ ഓണം സമ്മാനിക്കുന്നു. കേരളത്തിലെ പ്രധാന കൊയ്ത്തുത്സവമാണ് ഓണം. നമ്മുടെ ഏതൊരാഘോഷവും കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വർണ്ണങ്ങളുടെ ഉത്സവമാണ് ഓണം. മുറ്റത്തെ പൂക്കളം മുതൽ സദ്യ വരെ ആ വർണ്ണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അത്തം മുതൽ 10 ദിവസമാണ് ഓണം ആഘോഷിക്കുക. പൂക്കളമിട്ട് തുടങ്ങുന്നതും അത്തം മുതൽക്കെയാണ്. 1, 2, 3 ദിവസങ്ങൾ വലിയ കുഴപ്പമില്ല. എന്നാൽ തിരുവോണത്തോട് അടുക്കുന്ന ദിവസങ്ങളിൽ പൂക്കൾക്ക് ക്ഷാമം നേരിടാറുണ്ട്. കാരണം എല്ലാവരും ഏതൊരു തൊടിയിലെയും പറമ്പിലെയും ചെറു പുഷ്പങ്ങൾ വരെ കൈക്കലാക്കിയിരുന്നു. അതിനാൽ തന്നെ ഇത്രയും നേരത്തെ പുഷ്പങ്ങൾ ശേഖരിക്കുക എന്നത് ഒരു പ്രധാന ജോലിയായിരുന്നു. പലപ്പോഴും ഇത് ചെറിയ കശപിശകളിലേക്കൊക്കെ പോയി. എന്നാൽ പൂക്കളമിടാൻ ശേഖരിക്കുന്ന പൂക്കൾ എല്ലാം തന്നെ വീതിച്ചെടുക്കുക എന്ന ആശയത്തിൽ എത്തിച്ചേർന്നതോടെ അതിനൊരു പരിഹാരമായി.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ RJ ശ്രീലക്ഷ്മി. ഓണത്തിന്റെ ഈ ആഘോഷ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട ചില ഓർമ്മകളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുന്നത്. ഓണ പരീക്ഷയ്ക്ക് ശേഷം വരുന്ന ആഘോഷ രാവുകളായിരുന്നു ഓണം. പൂക്കളമിടുക, സദ്യയ്ക്കുള്ള ഇല ശേഖരിക്കുക തുടങ്ങിയവയെല്ലാം കുട്ടികളുടെ ജോലിയായിരുന്നു. അതിനൊക്കെ ഒരൊരുമയുടെ താളമുണ്ടായിരുന്നു. പുലികളി, കരടികളി തുടങ്ങിയവയും ഇതിന്റെ പ്രധാന ഭാഗമായിരുന്നു. അന്ന് അയലത്തെ വീട്ടിലെ ബഷീറിനും കുടുംബത്തിനും ഞങ്ങളുടെ വീട്ടിലാണ് ഊണ്. ബഷീർ മാത്രമല്ല കേട്ടോ, ജോമോൻ ചാച്ചനും വരും. അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അവിടെയുമായിരിക്കും. ഏകദേശം കർക്കിടകം പകുതിയോടെ ഓണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും. സദ്യയ്ക്ക് വേണ്ട മല്ലി, മുളക്, മഞ്ഞൾ ഇവയൊക്കെ വീട്ടിൽ തന്നെ നേരത്തെ ഉണക്കി പൊടിച്ചു വെക്കും. ആ ദിവസങ്ങളിൽ അടുക്കളയ്ക്ക് ഒരു പ്രത്യേക സ്വാദിന്റെ മണമാണ്. ഓണം അടുക്കാറാകുമ്പോൾ പ്രകൃതിയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ്. ഇളം വെയിലിനൊപ്പം വരുന്ന നനുത്ത കാറ്റ്, ഓണത്തുമ്പി, ഓണനിലാവ്, പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ ആഘോഷിക്കുന്ന ഉത്സവമായി ഓണം മാറുന്നു.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഓണക്കാലത്തിന്റെ ചില ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ന് ഓണം വിപണി കൈയടക്കിയിരിക്കുകയാണെങ്കിൽ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ മുറ്റത്തും തൊടിയിലും ഒക്കെ കാണും. എല്ലാ തവണയും അയലത്തെ രാമേട്ടന്റെ പറമ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് വാഴക്കുല ലഭിച്ചിരുന്നത്. തെങ്ങുകളുള്ളവർ ആട്ടിയ വെളിച്ചെണ്ണയിൽ നിന്ന് നാഴി വെളിച്ചെണ്ണ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെക്കുന്നു. അധികം വരാറുള്ള ചീരയും പയറും മുട്ടയും ഒക്കെ വിറ്റ് കുറച്ചു പൈസ അമ്മ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാകും. പിന്നെ അത്തച്ച

മറ്റും അന്ന് വളരെയേറെ പ്രചാരത്തിലുണ്ടായിരുന്നു. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴും അല്ലാതെ എങ്ങനെയൊക്കെയോ കിട്ടുന്ന പണവും ഞങ്ങൾ കുട്ടികളും സൂക്ഷിച്ചു വച്ചിരുന്നു. ഞങ്ങളുടെ പണം അന്ന് കൊട്ടകയിൽ സിനിമ കാണാനാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ വളരെയധികം സൗകര്യമുള്ള തിയേറ്റർ ഒന്നുമല്ല, നിലത്തിരുന്നാണ് സിനിമ കാണാറ്. പിന്നെ വളരെ ചെറിയ തുകയ്ക്ക് ആ സിനിമയുടെ തന്നെ പാട്ടുപുസ്തകവും കിട്ടും. ഒരു വർഷത്തെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ശേഷം മനുഷ്യർ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾ ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ അവരത് ആഘോഷിക്കും.

0: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd ₹3,000, 4th ₹2,000, 5th ₹1,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

0: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി. ആഘോഷങ്ങൾ എപ്പോഴും മനോഹരമായ ഓർമ്മകളുടെ വാതായനങ്ങൾ കൂടിയാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അവരുടേതായ പ്രിയപ്പെട്ട ഓർമ്മകളും ഉണ്ടാകും അല്ലേ? അപ്പോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായ കവിതാ കടപ്പാക്കടയുടെ ഓർമ്മയിലെ ഓണവിശേഷങ്ങൾ കേട്ടാലോ?
1: ഓണം

എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പഴയ കാലഘട്ടമാണ്. എന്നുവെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് 10 ദിവസം നമുക്കൊരു അവധി കിട്ടുമല്ലോ. അതെന്ത് രസമായിരുന്നു, എങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്നായിരുന്നു ആദ്യം ചിന്തിക്കുന്നത്. നമ്മളെ ഓണത്തോടനുബന്ധിച്ച് അത്തം പുലരുമ്പോൾ തന്നെ പൂക്കളിടാനുള്ള ഒരു തിരക്കാണ്. അതിലത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരുമൊക്കെ ആയിട്ട് പൂവിച്ചതും പിന്നെ മുറ്റത്ത് ഇന്നത്തെ പോലെ ഇന്റർലോക്ക് ഒന്നും അല്ലല്ലോ, അന്ന് ചാണകമൊക്കെ മെഴുകി അതിൽ പൂക്കൾ വയ്ക്കുന്നതൊക്കെ ഒരു മത്സരം തന്നെയാണ്. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പൂക്കൾ ശേഖരിക്കുക. എൻ്റെ വീടെന്ന് പറയുന്നത് വയലിനടുത്താണ്. അപ്പോൾ ആ വയലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പൂക്കളുണ്ട് കേട്ടോ. അന്നൊന്നും അതിൻ്റെ ഒന്നും പേരൊന്നും എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷേ നല്ല നല്ല വ്യത്യസ്തമായ കളറുകളുള്ള പൂക്കളായിരുന്നു. അതൊക്കെ പിച്ചിക്കൊണ്ട് വന്ന് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ പൂക്കളിട്ട് 10 ദിവസവും പൂവിടുന്നതും എന്ത് രസമായിരുന്നു അതൊക്കെ. പിന്നെ ഓണത്തിന് പിന്നെ 4-5 ദിവസം മുന്നേ തന്നെ അടുക്കളയിൽ അതൊക്കെ അമ്മയും അമ്മൂമ്മയും അച്ഛൻ്റെ ഒക്കെ ഡിപ്പാർട്ട്മെൻ്റ് പല പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ അതിൻ്റെയൊക്കെ ഒരു മണം എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. നമ്മൾ ഓരോ എല്ലാ മുറികളിലും ഒക്കെ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, എന്തൊരു മണമോ അതിൻ്റെ ഓരോ പലഹാരങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതും അത് ഞാനും ഒക്കെ അതൊക്കെ നോക്കി നിൽക്കുകയും അവനക്ക് നമ്മളെ കൊണ്ടാവുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നുണ്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ ചുട്ടിയിട്ട് വെക്കുമ്പം ഉണ്ണിയപ്പോ ആയാലും അച്ചപ്പം അതൊക്കെ ഇങ്ങനെ ചുട്ടിയിട്ട് വെക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ അത് എടുത്തുകൊണ്ട് പോയി കഴിക്കാനും കൂട്ടുകാരോടൊത്ത് കഴിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറഞ്ഞാൽ ഒരു അന്നൊരു ഒരു പ്രത്യേക സ്വാദാണ്. അതൊരു പ്രത്യേക ഒരു ഓർമ്മ തന്നെയാണ്. അതൊക്കെ അതൊന്നും ഒരിക്കലും മനസ്സിൽ നിന്നും മായാതെ ഇങ്ങനെ കിടക്കുകയാണ്. അതുപോലെ പിന്നെ ഓണക്കോടിയെ പറ്റി പറഞ്ഞാലെന്ന് അന്നൊക്കെ ഓണത്തിന് മാത്രമല്ലേ നമുക്ക് കോടി കിട്ടുകയുള്ളൂ. അതൊക്കെ കിട്ടുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമായിരുന്നു അറിയാമോ. പിന്നെ ഓണത്തിന് വീട്ടിൽ നിന്ന് അമ്മ കുപ്പിവള വാങ്ങിത്തരുമായിരുന്നു. അന്ന് കുപ്പിവള ഉണ്ടായാലും ചുറ്റുവള എന്ന് പറയുന്ന അതുണ്ടായിരുന്നു. അതൊക്കെ 2 കൈകളൊക്കെ ഇട്ട് ഓണക്കോടിയൊക്കെ ഇട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് എല്ലാവരും കാണിക്കാനായിട്ട് ഗമയിലൊരു ഒരു നടത്തമുണ്ട്. എല്ലാവരും പരിസരത്തുള്ള കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അന്ന് കോടി കിട്ടുന്നൊരു സമയമല്ലേ. പിന്നെന്ന് വെച്ചാൽ സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ സദ്യ എന്ന് പറഞ്ഞ നിലത്ത് പാവിരിച്ച് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഊണ് കഴിക്കുന്ന മനോഹരമായ ഒരു ഓർമ്മയാണ്. ആ സദ്യ വയ്ക്കാൻ കൂട്ടായ ഒരു ശ്രമമാണുള്ളത്. എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും അമ്മൂമ്മയും എല്ലാവരും കൂടെ അടുക്കളയിൽ അത് അന്ന് ഈ എന്താ പറയുന്ന വിറകെടുപ്പായിരുന്നു. അന്ന് ഇപ്പം പോലെ ഗ്യാസും ഉണ്ട്, അപ്പുറം വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും വിറകെടുപ്പിൽ ഇങ്ങനെ പാചകം. അന്നൊന്നും അത് അമ്മമാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടേ ഇല്ലായിരുന്നു. അവരുടെ മുഖത്തൊക്കെ അതൊരു സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് സദ്യ വയ്ക്കുക, അത് വിളമ്പൽ, അത് ഉണ്ണുന്നതൊക്കെ എത്ര മനോഹരമായിരുന്നു. പിന്നെ ഊണ് കഴിഞ്ഞ എല്ലാ കുട്ടികളെല്ലാം കൂടെ പറമ്പിൽ കളിക്കാൻ പോകും. കൂടുതലും ഒരു ഊഞ്ഞാൽ ആട്ടമായിരുന്നു കൂടുതലായിട്ടുണ്ട്. അതിന് പിന്നെ നമ്മൾ ആമ്പിള്ളേരും പെമ്പിള്ളേരും അന്ന് പ്രായ വ്യത്യാസം വന്നോ ആൺപെൺ വ്യത്യാസം വന്നോ അങ്ങനെ ഒന്നുമില്ല. ആമ്പിള്ളേർ വന്നിട്ട് ഈ കൂനാങ്കുരുക്കെന്ന് പറയും നമ്മുടെയൊക്കെ നാട്ടിൽ, അതിട്ട് വെക്കും. എന്ന് വെച്ചാൽ നമുക്കൊന്നും കയറാത്ത രീതിയിൽ പൊക്കത്തിലിങ്ങനെ അവർ മാത്രം കയറി നിന്ന് തണ്ട് വരിക്കുക അങ്ങനെ അത് നമ്മളെ കൊതിപ്പിക്കുന്നു നോക്കും. നമ്മളത് കണ്ടിട്ട് നമ്മൾ പിന്നെ മാറിപ്പോയിരുന്നു വേറെ വളപൊട്ടുകളി എന്താ ചെക്കുകളി അങ്ങനെ അങ്ങനെ കളികളിലൊക്കെ ഏർപ്പെടുന്നതും ഒക്കെ എന്ത് മനോഹരമായ കാഴ്ച പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. പിന്നെ നമ്മുടെ അമ്മൂമ്മയൊക്കെ ഉണ്ട സമയത്ത് അമ്മൂമ്മയെ കാണാനായിട്ട് ആൾക്കാരൊക്കെ ബന്ധുക്കളൊക്കെ വരുമായിരുന്നു അന്ന്. പക്ഷെ എന്തൊരു സ്നേഹമാണ്, അന്ന് ഇന്നത്തെ പോലെ ആഡംബരത്തോടെ അല്ല അന്ന് ഓണം ആഘോഷിച്ചിരുന്നത്, സ്നേഹത്തോടെ ആയിരുന്നു. അതൊരു വലിയൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു അത്. എന്ന് വെച്ചാൽ വലിയ സമ്മാനങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലായിരുന്നു അന്ന്. പക്ഷേ ബന്ധങ്ങളിൽ ഒരു ആത്മാർത്ഥമായ അടുപ്പവും സന്തോഷവും ഉണ്ടായിരുന്നു. അത് മതിയായിരുന്നു അന്ന്. എന്ത് രസമായിരുന്നു അന്ന്. പറഞ്ഞാലും ഈ ഓണക്കാഴ്ചയെ പറ്റി നമുക്ക് തീരുന്നതിനിടയ്ക്ക് ഇവർ വരും ഈ കരടി കളിക്കാൻ പിള്ളേരിങ്ങനെ എന്താ പറയുന്ന വാഴയിലൊക്കെ ഉണങ്ങിയ വാഴയിൽ ഒക്കെ ചുറ്റിക്കെട്ടിയിട്ട് പുറത്തൊക്കെ കരിയൊക്കെ വരുത്തി വെച്ചിട്ട് ആളുടെ രൂപം പോലും നമുക്ക് പക്ഷെ നമുക്കത് അടുത്തറിയാവുന്നവരായിരിക്കും, പക്ഷെ രൂപം പോലും നമുക്ക് അറിയത്തില്ല. അതെല്ലാം ഓരോരോ സെറ്റ് ബൈ സെറ്റ് അതായത് മുതിർന്നവരുണ്ടാകും അവരുടെ ഒരു സെറ്റ് വരും, കുഞ്ഞുങ്ങളുടെ ഒരു സെറ്റ് വരും. അതൊക്കെ എന്ത് രസമായിരുന്നു. അവർക്ക് ഒരു 25 പൈസ കിട്ടിയാൽ മതി. അങ്ങനെ പല വീടുകളിൽ കയറി ഇറങ്ങി എന്ത് ഉത്സാഹത്തോടു കൂടിയായിരുന്നു. അതൊക്കെ ഓർമ്മയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്, വല്ലാത്ത ഒരു മനോഹാരിതയാണ്. ഇപ്പോഴും നമുക്കത് അതിലോട്ടൊന്നും തിരിച്ചു പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും എന്താ പറയുന്ന അതൊന്നും അനുഭവിക്കാനുള്ളൊരു യോഗം അവർക്ക് ഇല്ല എന്നുള്ളൊരു വിഷമവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു കഥ കേൾക്കുന്ന പോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാം, അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ മോൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഥ കേൾക്കുന്നവരെ അവരിൽ നിന്ന് കേൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഇന്ന് നാട്ടിൻപുറങ്ങളിലൊക്കെ കുറേയൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെന്ന് തീരെ അങ്ങ് ഇല്ലാതൊന്നും ആയിട്ടില്ല. നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതുപോലൊക്കെ സദ്യകളും പക്ഷേ

ദൈവത്തിൻ്റെ ഓണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ ഒരു 11 വയസ്സ് വരെ, 3 വർഷക്കാലം, 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ 3 വർഷക്കാലം ഞാൻ എൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ ആയിരുന്നു വളർന്നത്. അപ്പോഴ് ഒരു ഗ്രാമത്തിലായിരുന്നു എൻ്റെ അപ്പൂപ്പൻ്റെ വീട്. അപ്പോഴ് ആ ഒരു പഞ്ചായത്തിൽ അപ്പോഴത്തേക്ക് അവിടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ഥലമുണ്ട്, ഒരുപാട് മരങ്ങളും ചെടികളായിട്ട് പറയാനൊക്കത്തില്ല, അവിടുത്തെ പറമ്പിലുള്ള നാട്ടുപൂക്കൾ പിടിക്കുന്ന ചെടികളും, പിന്നെ വീട്ടിൽ പശുവിനെ വളർത്തലുണ്ടായിരുന്നു, അങ്ങനെ ഈ പാല് ഇങ്ങനെ സൊസൈറ്റിക്ക് വിൽക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഉപജീവന മാർഗമായിരുന്നു. കൃഷിയും ഉണ്ടായിരുന്നു, ഒരുപാട് പല വൃക്ഷങ്ങളൊക്കെ ഈ പുരയിടത്തിലുണ്ടായിരുന്നു, അങ്ങനെയുള്ളൊരു ജീവിതം. അപ്പോഴ് ഈ ഓണത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോഴത്തേക്ക്, ഓണം വരുമ്പോഴത്തേക്ക് നമുക്ക് അത്തപ്പൂക്കൾ ഒരുക്കണമല്ലോ, അത്ത ഉദിക്കുന്ന ആ ദിവസം തൊട്ട് തിരുവോണ ദിവസം വരെ. അപ്പോഴീ അത്തപ്പൂടിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് അന്ന് ഉള്ളത്. അപ്പോഴത്തേക്ക് ഈ അത്തപ്പൂക്കളത്തിന് ഇപ്പം ഇന്ന് പുഷ്പങ്ങൾ നമ്മൾ വാങ്ങുമല്ലോ ഇവിടുത്തെ, അന്ന് അങ്ങനല്ലല്ലേ, നമ്മുടെ പറമ്പിലുള്ള ആ നാട്ടുചെടികളിൽ നിന്ന് പുഷ്പങ്ങൾ ശേഖരിക്കുക. അപ്പോഴെനിക്ക് കുറേ കൂട്ടുകാരും കൂടെ ഉണ്ട്. അപ്പോഴും ഞങ്ങൾ ഈ അത്തം പിറക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇതിനുള്ള ഒരു ഒരുക്കങ്ങളൊക്കെ തുടങ്ങും. ഞങ്ങളന്നേരം വ്രതമൊക്കെ നിന്നാണ് ഇത് ഈ അത്തപ്പൂക്കൾ ഒരുക്കുന്നത്. പിന്നെ നമ്മൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കുന്നില്ല, അന്നേരം വീട്ടുകാർ സമ്മതിക്കത്തതുമില്ല. അങ്ങനെ വളരെ പരിശുദ്ധിയോടുകൂടി നിന്ന് വേണം അത്തപ്പൂക്കൾ ഒരുക്കേണ്ടതെന്നുള്ളത്. അപ്പോഴും ചാണകമൊക്കെ തലേ ദിവസം തന്നെ മെഴുകിയിടുന്ന് പിറ്റേ ദിവസം രാവിലെ ഈ പൂക്കൂടകളുമായിട്ട്, ചെറിയ ഈ കുട്ടകളുണ്ട്, അപ്പോഴേ ആ പൂക്കുട്ടകളുമായിട്ട് ഞങ്ങൾ ഈ പറമ്പിൽ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ പോയി പൂക്കൾ ശേഖരിക്കുക ചെയ്യുന്ന നാടൻ പുഷ്പങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനം തുമ്പയായിരുന്നു. മൂക്കുറ്റിയും തുമ്പയും പിന്നെ ഈ കോളാമ്പി പൂക്കൾ, തെറ്റി, അരളി, അപ്പോഴിതെല്ലാം ഈ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പോഴ് പോയി ശേഖരിച്ചുകൊണ്ട് വന്നാണ് യാത്ര വിടുന്നത്. അപ്പോഴ് ഒന്നാം ദിവസം ഒരു വർഗത്തിൽപ്പെട്ട പൂവായിരിക്കും, ഒരു തരത്തിൽപ്പെട്ട പൂവ്. രണ്ടാം ദിവസം രണ്ട് തരത്തിലുള്ളതായിരിക്കും, രണ്ട് കളറുകളായിരിക്കും നമ്മൾ എടുക്കുന്ന നിറങ്ങൾ. അങ്ങനെ 3ാം ദിവസം, അങ്ങനെ 10ാം ദിവസം ആകുമ്പോഴത്തേക്ക് 10 നിറങ്ങളിലുള്ള പൂക്കൾ വെച്ചാണ് ഈ അത്തപ്പൂക്കള ഒരുക്കുന്നത്. അപ്പോഴീ തിരുവോണത്തിന് ഒരുക്കുമ്പോഴത്തേക്ക് നമ്മൾ, ഞങ്ങളന്ന് ഞങ്ങൾക്ക് ഓണക്കോടി എന്തായാലും വാങ്ങുമല്ല, ഈ ഓണക്കോടിയെല്ലാം ധരിച്ച് വളരെ സന്തോഷമായിട്ടാണ് 10ാമത്തെ ദിവസം ഈ പൂക്കള ഒരുക്കുന്നത്. അപ്പോഴും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ അത്തപ്പൂ ഇടുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, പക്ഷെ ആൺകുട്ടികളതല്ലായിരുന്നു. അപ്പോഴേ അയൽപ്പക്കങ്ങളിലുള്ള ആൺകുട്ടികളും ഞങ്ങളുടെ കൂട്ടുകാരാണല്ലോ, അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉണങ്ങിയ വാഴയിലകൾ ശേഖരിച്ച് അവർ കരടിയായിട്ട് വേഷമിടുവായിരുന്നു. അപ്പോഴീ വേഷമിട്ടിട്ട് 2-3 ഈ പാട്ട് പാടാനും കരടിക്ക് പാടിക്കൊടുക്കാനായിട്ട് താനിനെ താനിനെ തന്നാനാനിനെ എന്നുള്ള ഒരു പാട്ടുണ്ട്. അപ്പോഴാ പാട്ടുകൾ പാടാൻ പിന്നെ കുറേ കൂട്ടുകാർ, ഒരാളായിരിക്കും കരടിയായിട്ടുള്ള, ഒരാൾ സായിപ്പായിട്ടായിരിക്കും അയാൾ വേഷമിട്ടിരിക്കുന്നത്. അപ്പോഴിങ്ങനെ വീട് വീടാന്തരം ഇങ്ങനെ കയറി ഇറങ്ങി ഈ പാട്ട് പാടി അവിടെ ഇവർ ഈ കരടി കളി നടത്തുന്നു. അപ്പോഴത്തേക്ക് ഈ കുട്ടി ഈ കൂട്ടുകാരും എല്ലാം പുറകിനിങ്ങനെ പോയി ഓരോ വീട്ടിലും കയറി ഇറങ്ങി കളിച്ച് ഈ പാട്ട് പാടി തീരുമ്പോഴത്തേക്ക് ഈ സായിപ്പ് കരടിയെ വെച്ചിടുന്നതായിട്ടാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര കയ്യടി ആർപ്പ് വിളിയുക, എന്നിട്ട് അവിടെ നിന്നും അവർ ഇവർക്ക് എന്തെങ്കിലും ഒരു പൈസ പാരിതോഷികമൊന്നും പറയാം, ഇപ്പോഴും നമുക്ക് അങ്ങനെ പറയാം, അന്നത്തെ കാലത്ത് അതല്ലല്ലേ. ഇവരുടെ അതിലൊരു പാത്രമൊക്കെ കാണും, അപ്പോഴാ ടിന്നിനകത്തോട്ട് പൈസ ഇട്ട് കൊടുക്കുന്നു, അടുത്ത വീട്ടിൽ പോകുന്നു. അതായിരുന്നു ആൺകുട്ടികളുടെ പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെന്ന് പറഞ്ഞാൽ ഈ 10 ദിവസവും അത് അപ്പോഴത്തേക്ക് പഴയ ഈ ഉലക്ക കൊണ്ടുള്ള ഊഞ്ഞാലായിരിക്കും നമുക്കിരിക്കാനായിട്ട്. ഈ ഉലക്ക അതിൽ കെട്ടുന്ന വലിയ ഊഞ്ഞാൽ ഈ വടം വെച്ചുള്ള എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2-3 പേർക്ക് ഇരുന്ന് ഊഞ്ഞാലാട്ടം നടത്താം. ആ രീതിയിലുള്ള ഊഞ്ഞാൽ നല്ല ശക്തമായിട്ട് വീഴാതെ പൊട്ടിപ്പോകാത്ത തരത്തിൽ നല്ല രീതിയിലാണ് ഈ ഊഞ്ഞാൽ കിട്ടുന്നത്. അപ്പോഴും ഊഞ്ഞാൽ പിന്നെ അങ്ങോട്ടിങ്ങോട്ടും അടിയും കൂടും,
അങ്ങനെ എനിക്ക് മുമ്പ് കയറണം അടുത്ത ആളിന് കയറണം എന്നുള്ള ആ ഒരു വാശിയൊക്കെ ഉണ്ട്.

അപ്പോഴതെല്ലാം സത്യത്തിൽ ഇന്ന് ഓർക്കുമ്പോൾ എല്ലാം വളരെ രസവഹം സന്തോഷമായിട്ട് തോന്നിക്കുക. അപ്പോഴങ്ങനെ ഊഞ്ഞാലാട്ടവും ഉണ്ട് ഇതിനിടയിൽ. പിന്നെ ഈ 10 ദിവസവും ഒരു നല്ല ഓണനിലാവെന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമാണല്ലേ. അപ്പോഴീ നല്ല നിലാവായി കഴിയുമ്പോഴത്തേക്ക് ഈ അമ്മമാരെല്ലാം ഒരു വീട്ടിൽ ഒത്തുകൂടിക്കൊണ്ട് അവിടെ ഓണക്കളികൾ കളിക്കും. അപ്പോഴീ ഓണക്കളികളെന്ന് പറയുന്നത് നല്ല ഓരോ ഇത് പാട്ടുകൾ പാടി ഈ മുടിയാട്ടം പോലെ അങ്ങനെ കുമ്മി കളിക്കുന്നെന്ന് പറയും. അപ്പോഴങ്ങനെയുള്ള കളികൾ പല പല കളികൾ ഈ അമ്മമാർ പാട്ടുകൾ പാടി അവർ കളിക്കും. പിന്നെ കൂടാതെ തിരുവാതിര അറിയാവുന്ന അമ്മമാർ തിരുവാതിര നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ച് നല്ല തിരുവാതിര കളിയും കളിക്കും. അപ്പോഴിതൊക്കെ എൻ്റെ ഈ ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ എൻ്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴത് കഴിഞ്ഞാൽ പിന്നെന്ന് പറയുന്നത് നമുക്ക് ഉത്രാട ദിവസം ഒരു ഉത്രാട പാച്ചിൽ തന്നെ ആണല്ലോ. അപ്പോഴ് ഉച്ചയ്ക്ക് ശേഷം പോയി കടകളിൽ പോകുന്ന ചന്തയ്ക്ക് പോവുക. ചന്തയ്ക്ക് പോയി പച്ചക്കറികളെല്ലാം വാങ്ങി അതുപോലെ അവരുടെ കൂടെ പോകുമായിരുന്നു ഞാനും. ഈ അപ്പൂപ്പം പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ട് അമ്മൂമ്മയെല്ലാം മരിച്ചു പോയതാണ്. അപ്പൂപ്പനും ഞാനും കൂടെ പോവും. സന്ധ്യ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. തിരിച്ചു വന്ന് അമ്മക്ക് അന്നേരം പഴക്കുലയും ഈ പച്ചക്കറികളും എല്ലാം വാങ്ങും. കാര്യം തിരുവോണത്തിന് ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മ അമ്മയുടെ സഹോദരങ്ങളെല്ലാവരും ഈ വീട്ടിലേക്ക് വരും. അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായി നടത്തുന്നത്. അപ്പോഴ് പോയി അതെല്ലാം കൊണ്ടുവന്ന് അത് സദ്യയ്ക്കുള്ള വട്ടങ്ങളൊക്കെ ഒരുക്കുന്നു. പിന്നെ തിരുവോണ ദിവസം രാവിലെ കുളിച്ച് നമ്മുടെ ഓണക്കൂടിയെല്ലാം ധരിച്ച് അത്തപ്പൂക്കളെല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് മാവേലി തമ്പുരാനെ വരവേൽക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ, രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കുള്ള സദ്യ വട്ടം. അപ്പോഴും ഈ വീട്ടിലിപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് കൊണ്ട് എന്നാലും ഒരുക്കും കറികളും പായസ സഹിതം ഊണൊരുക്കുന്ന കഴിക്കുന്ന. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് ബാക്കി മക്കൾ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും വന്നെത്തിച്ചേരും. പക്ഷേ ഈ തിരുവോണ ദിവസം ഏറ്റവും അവിടുത്തെ ഇന്നും ഞാൻ ഓർക്കുന്നതും ഇന്നും എനിക്ക് ഇത്രയും പ്രായമായിട്ടും ഇന്നും എനിക്കൊരു ചെറിയ ഭയം എൻ്റെ ഉള്ളിൽ ഇന്നും നിലനിൽക്കുന്നതാണ് പുലികളി. അപ്പോഴും ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ പുലികളിയായിരിക്കും. അപ്പോഴീ പുലി കളിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് കൊട്ടുകാരും മേളക്കാരെല്ലാം കൂടെ കാണും. പിന്നെ കുറേ ആൾക്കാരും കൂടെ കാണും. അപ്പോഴീ പുലി എന്ന് പറഞ്ഞാൽ ഒരുമാതിരിച്ച് ആ കണ്ണട എനിക്ക് ഇന്നും കിന്നരിയും കണ്ണടയും പിന്നെ ഈ പെയിൻ്റ് വെച്ച് പുലിയുടെ ദേഹം മൊത്തവും ഈ പുലിയുടെ ഡിസൈനെല്ലാം കൊടുത്ത് ആ ഒരു രീതിയിലാണല്ലോ ഒരുങ്ങി വരുന്നത്. അതിൻ്റെ താളമേളങ്ങൾ തന്നെ കേൾക്കുമ്പം തന്നെ പേടിയാവുമായിരുന്നു. ഞാൻ ഒളിച്ചു നിന്നാണ് ഈ കളി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പുലി ഓരോ വീട്ടിലും കയറി കളിച്ച് കളിച്ച് കളിച്ച് വന്ന് നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് വന്ന് ഞാൻ അവിടെ നിൽക്കുന്ന കാലം വരെയും കണ്ടിട്ടുള്ളത് അതാണ്. നമ്മളെ വീട്ടിൻ്റെ കിണറ്റും കരയിൽ പുലി അങ്ങ് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് ദേഹമെല്ലാം നീറുമായിരിക്കും. പുലിക്ക് വെള്ളം കോരി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പുലിയെ കുളിപ്പിക്കും. കുളി ഈ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുലി നല്ലൊരു കളി അങ്ങ് കളിക്കും. ആ പുലികളി കഴിച്ചു കഴിഞ്ഞ് പുലി ഈ പുലിക്കും വേണ്ടുന്ന ഇതൊക്കെ പൈസയൊക്കെ കൊടുത്ത് വളരെ സന്തോഷമായിട്ട് നമ്മൾ അയക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ബാക്കി എല്ലാവരും വീട്ടിൽ എത്തിച്ചേരുന്ന് അവിട്ടം ദിവസം അതായത് രണ്ടാം ദിവസം വീണ്ടും ഈ പറഞ്ഞ പോലെ സദ്യവട്ടങ്ങളെല്ലാം ഒരുക്കി എല്ലാവരും സന്തോഷത്തോടെ എല്ലാം ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ അന്ന് ആകെയുള്ളൊരു സിനിമ കൊട്ടക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തിയേറ്റർ എന്നൊക്കെ പറയും. അപ്പോഴും സിനിമ കൊട്ടക എല്ലാ അയലത്തുകാരും എല്ലാവരും കൂടെ അത് എന്തൊരു ഒരുമ എത്ര സന്തോഷമായിരുന്നറിയാം. ഇന്നാണെങ്കിൽ അയൽപ്പക്കങ്ങളിലോട്ട് നമ്മൾ അധികം പോകാറില്ല, അവരിങ്ങോട്ട് വരാറില്ല. പിന്നെ എല്ലാവർക്കും ഞാനാണ് വലുത് ഞാനാണ് വലുത് എന്നുള്ളൊരു ഭാവം അന്ന് അങ്ങനല്ല. എല്ലാവരും ഒന്നാണ് എന്നുള്ള ഐക്യത എന്ന് പറഞ്ഞാൽ ഒരുമയുടെ അങ്ങേറ്റം. ഇന്ന് ഓർക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട് ആ ഒരു ഇത്. ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള അതിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ഒരു 3-4 പേരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞു. അപ്പോഴതൊക്കെ ഓർത്ത ഇന്നും സങ്കടമാണ്. അപ്പോഴും പിന്നെ ഈ സിനിമയ്ക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോയി. പിന്നെ ബന്ധുക്കൾ അടുത്ത ദിവസം ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോകുന്ന പിന്നെ മുതിർന്നവരെയെല്ലാം നമ്മളത് അതിൻ്റെതായ രീതിയിൽ ആചാരപ്രകാരം അവർക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് അവരെയൊക്കെ കാണുകയും ആ സന്തോഷം പങ്കുവയ്ക്കുകയും ഞങ്ങൾ കുട്ടികൾക്ക് അവരെന്തെങ്കിലുമൊക്കെ ഓണ സമ്മാനങ്ങൾ തരികയും അതൊക്കെ വാങ്ങുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു നല്ലൊരു ഓണക്കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അനുഭവിച്ച സന്തോഷങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഇനിയും അടുത്ത ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇതുപോലെയൊക്കെയുള്ള കാലങ്ങൾ വരും.

0: ആഗ്രഹിച്ചു പോവുകയാണ്.
1: എന്ത് രസമാണല്ലേ കേട്ടുകൊണ്ടിരിക്കാൻ. നമ്മുടെ പ്രിയ ശ്രോതാക്കൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ ഓർമ്മകൾ നമ്മോട് പങ്കുവച്ചത്. ഏതൊരാഘോഷത്തെയും നിറമുള്ളതാക്കുന്നത് നമ്മുടെ ഓർമ്മകൾ തന്നെയാണ്. ഏവർക്കും ഓർക്കാൻ ഏറെ ഇഷ്ടമുള്ള ഓർമ്മകൾ ഈ ഓണക്കാലവും സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രാമഭംഗി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി, തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കൈസലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടു ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടു ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി ഇഎംഐ, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

ശബ്ദാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലുമോട് കൊല്ലം.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സന്തുലം 90.4 FM-ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് പത്മശ്രീ സഞ്ജയ് ലീല ബൻസാലി. 7 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഉൾപ്പെടെ ദേശീയവും അന്തർദേശീയവുമായ നിരവധി പുരസ്കാരങ്ങൾ തന്റെ ചലച്ചിത്ര ജീവിതത്തിൽ അദ്ദേഹത്തെ തേടിയെത്തി. ദേവദാസ്, സാവരിയ, ഗുസാരിഷ്, ബാജിറാവു മസ്താനി തുടങ്ങി ഇന്ത്യൻ ബോക്സ് ഓഫീസിനെയും ചലച്ചിത്ര നിരൂപകരെയും പ്രേക്ഷകരെയും പിടിച്ചുലച്ച ചലച്ചിത്രങ്ങളായിരുന്നു ഇവയൊക്കെ. 2018 അദ്ദേഹം സംവിധാനം ചെയ്ത പത്മാവത് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അബ്രപാളിയിലെ അത്ഭുതങ്ങൾ. നിരവധി വിവാദങ്ങളും ഈ ചലച്ചിത്രത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സംഗീത സംവിധായകൻ കൂടിയായ ബൻസാലിക്ക് മികച്ച സംഗീത സംവിധായകൻ ഉൾപ്പെടെ 3 ദേശീയ അവാർഡുകൾ ലഭിച്ച ചിത്രം കൂടിയാണ് മാലിക് മുഹമ്മദ് ജയ്സിയുടെ ഇതിഹാസ കൃതിയെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട ഈ ചിത്രം. മേവാർ സാമ്രാജ്യത്തിലെ 13-ാം നൂറ്റാണ്ടിലെ റാണിയായിരുന്ന പത്മാവതി എന്ന പത്മിനിയുടെ കഥ പറയുന്ന ചിത്രത്തിലേക്ക് കടക്കാം. രജപുത്രരുടെ വീരകഥയാണിത്. അധികാരവും ചതിയും പ്രണയവും യുദ്ധവും നിറഞ്ഞതാണ് ഈ ചിത്രം. അഫ്ഗാനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഖിൽജി രാജവംശത്തിലെ സാമ്രാട്ടായ ജലാലുദ്ദീൻ ഖിൽജി ഡൽഹിയിലെ സിംഹാസനം പിടിച്ചെടുക്കാനുള്ള ആഗ്രഹവുമായിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മരുമകനായ അലാവുദ്ദീൻ ഖിൽജി ദർബാറിലെത്തുകയും ജലാലുദ്ദീൻ ഖിൽജിയുടെ മകളായ മെഹറുനീസയെ വിവാഹം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ആദ്യം വിസമ്മതിച്ചുവെങ്കിലും യുദ്ധകാര്യങ്ങളിൽ തന്നെ അളവറ്റ് സഹായിക്കുന്ന മരുമകനായ അലാവുദ്ദീന് മകളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ജലാലുദ്ദീൻ ഖിൽജി തീരുമാനിക്കുന്നു. സ്ത്രീ സൗന്ദര്യത്തിലും അതിന്റെ ലഹരിയിലും ഉന്മത്തനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. പല യുദ്ധങ്ങളും വിജയിക്കുന്ന അലാവുദ്ദീൻ ഖിൽജിയെ അമ്മാവനായ ജലാലുദ്ദീൻ ഖിൽജി തന്റെ സൈന്യ തലവനാക്കുന്നു. സിംഗർ രാജ്യത്തെ രാജകുമാരിയായ പത്മാവതിയിൽ നിന്നാണ് പിന്നീട് ചിത്രം പുരോഗമിക്കുന്നത്. അതീവ സുന്ദരിയാണ് റാണി പത്മാവതി. ഒരിക്കൽ നായാട്ടിനിടയ്ക്ക് അവൾ തൊടുത്ത ഒരസ്ത്രം ഒരു മനുഷ്യനിൽ പതിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മേവാടിന്റെ രാജാവായിരുന്ന റാവൽ രത്തൻ സിംഗ് ആയിരുന്നു. പത്മാവതി പരിക്കേറ്റ അദ്ദേഹത്തെ ഒരു ഗുഹയിലെത്തിച്ച് വൈദ്യസഹായം നൽകുകയും മേവാടിന്റെ രാജാവാണിതെന്ന് അറിയാതെയാണ് പക്ഷേ പത്മാവതി ഇതൊക്കെ ചെയ്യുന്നതും. റാവൽ രത്തൻ സിംഗ് ആകട്ടെ തന്റെ ഭാര്യയായ നാഗമതിക്കായി ഒരു അപൂർവ

മുത്ത് വാങ്ങാനായി പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിന് ഈ അമ്പ് ഏൽക്കുന്നത്. പത്മാവതിയുടെ പിതാവിന്റെ അതിഥിയായിട്ടാണ് രത്തൻ സിംഗ് അവിടെ എത്തിയിരുന്നത്. ശുശ്രൂഷകൾക്കിടയിൽ പത്മാവതിയും രത്തൻ സിംഗ് രാജാവും തമ്മിൽ കടുത്ത പ്രണയത്തിലാവുകയും തൻ്റെ റാണിയായി പത്മാവതിയെ രത്തൻ സിംഗ് കൂട്ടുകയും മേവാടിൽ എത്തിക്കുകയും ചെയ്യുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: അതേസമയം ജലാലുദ്ദീൻ ഖിൽജി ഡൽഹിയുടെ സിംഹാസനം പിടിച്ചെടുക്കുകയും പിന്നീട് തൻ്റെ സാമ്രാജ്യം വിപുലമാക്കാൻ പലയിടത്തേക്കും യുദ്ധം നയിക്കുകയും ചെയ്യുന്നു. അവിടെയൊക്കെ സമർത്ഥനായ സൈന്യാധിപനായ അലാവുദ്ദീൻ ഖിൽജിയിലൂടെ വിജയം നേടുന്നു. പിന്നീട് ദേവഗിരി ആക്രമിച്ച് രാജാവിനെ കൊല്ലുകയും അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി അവിടെ താമസമാക്കുകയും ചെയ്യുന്നു. തൻ്റെ മരുമകന്റെ ചെയ്തികളെക്കുറിച്ചറിയുന്ന ജലാലുദ്ദീൻ ഖിൽജി അലാവുദ്ദീൻ ഖിൽജിയെ കാണുവാനും അയാൾക്ക് ഒരടിമയെ സമ്മാനിക്കുവാനുമായി ദേവഗിരിയിലെത്തുന്നു. മാലിക് കഫൂർ എന്നായിരുന്നു ആ അടിമയുടെ പേര്. എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്ന് പറഞ്ഞ് സമ്മാനിച്ച ആ അടിമയെ കൊണ്ട് അമ്മാവന്റെ രണ്ട് മന്ത്രിമാരെയും അലാവുദ്ദീൻ ഖിൽജി വധിക്കുന്നു. പിന്നീട് അധികാര ഭ്രമം ബാധിച്ചിരുന്ന അലാവുദ്ദീൻ ഖിൽജി തൻ്റെ പടയാളികളെ കൊണ്ട് അമ്മാവനായ ജലാലുദ്ദീൻ ഖിൽജിയെയും വധിക്കുന്നു. ഡൽഹിയുടെ പൂർണ്ണ നിയന്ത്രണമായിരുന്നു അയാളുടെ ലക്ഷ്യം. അയാൾ ഡൽഹിയിലെത്തി സുൽത്താനായി സ്വയം പ്രഖ്യാപിക്കുന്നു. മെഹ്റുനീസയൊക്കെ അയാളുടെ നീക്കങ്ങളിലും പ്രവൃത്തിയിലും തീർത്തും നിസ്സഹായരായിരുന്നു എന്ന് തന്നെ പറയാം. അമ്മാവൻ നൽകിയ അടിമയുമായി അലാവുദ്ദീൻ ഖിൽജി കൂടുതൽ അടുക്കുകയും അയാൾ സൈന്യത്തിന്റെ ജനറൽ പദവിയിൽ എത്തുകയും ചെയ്യുന്നു. ഇതേസമയം മേവാടിൽ പത്മാവതിയും രാജാവ് രത്തൻ സിംഗുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ അവരുടെ രാജകീയ പുരോഹിതനായ രാഘവ് ഛേതൻ എന്നയാൾ മറഞ്ഞിരുന്ന് കാണുകയും രത്തൻ സിംഗ് അത് കണ്ടെത്തി തൻ്റെ നാടായ മേവാടിൽ നിന്ന് പുരോഹിതനെ നാട് കടത്തുകയും ചെയ്യുന്നു.
3: क्षमा कीजिए राजगुरु, हमने आपको गुरु समझा, विश्वास किया, चंदन समझकर माथे पर लगाया, पर आप तो चंदन से लिपटा सांप थे। अगर हम चाहें तो इसी वक्त आपका सर कुचल सकते हैं, पर ब्रह्म हत्या हमारे उसूलों के खिलाफ। ले जाइए इन्हें कारावास में, काल कोठरी का अंधेरा इनकी आंखों को शर्म सिखा देगा।
4: क्षमा करे रावल साहब, पर हम कुछ कहना चाहते हैं। जिसकी मिट्टी में मिलावट हो जाए उसे मिट्टी से दूर कर देना ही अच्छा। इनके अपराध की एक ही सजा हो सकती है, देश निकाला।
3: हम रानी सा की सोच से सहमत हैं।
5: हमारी मिट्टी में मिलावट।
2: അരിശത്തോടെ അയാൾ അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ട് നേരെ ഡൽഹിയിലെത്തി അലാവുദ്ദീൻ ഖിൽജിയെ കാണുന്നു. പുരോഹിതനായ രാഘവ് ഛേതന്റെ സംഗീതത്തിലൊക്കെ മയങ്ങുന്ന അലാവുദ്ദീൻ ഖിൽജി അയാളെ തന്റെ ദർബാറിലെ ഒരംഗമാക്കുന്നു. പുരോഹിതൻ ഖിൽജിയെ പ്രശംസിച്ച് ധാരാളം സംസാരിക്കുകയും ഇനിയും ഉയർച്ചകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ഒക്കെ പറയുന്നു. ഉയർച്ചയ്ക്കായി ഒരു സ്ത്രീ ഇവിടെ എത്തുമെന്നും ആ സ്ത്രീയുടെ പേര് പത്മാവതി എന്നാണെന്നും അവളുടെ അഭൗമ സൗന്ദര്യത്തെക്കുറിച്ചും വാതോരാതെ പുരോഹിതൻ ഖിൽജിയോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു.
5: लाल पत्थर जो चढ़ा है ताज में, ताज जो सारी दुनिया पे राज करेगा। सिकंदर, दूसरे सिकंदर बनेंगे आप, पर ये तभी संभव है जब वो आपके साथ होगी।
3: वो क्या?
5: वो साक्षात माया है, चंदन की काया है, चेहरे पर चंद्रमा का साया है, और घूंघट में छिपी आग है,

0: तलवार पर लिखा जीवन का राग है, परछाई भी देख लो तो पाने को जी चाहे।
1: ऐसी खूबसूरती सिर्फ ख्वाब में होती है, हकीकत में नहीं।
0: दावा है हमारा, एक बार देख लेंगे तो कुछ सोचेगा नहीं उसके सिवा। कुंजी है आपके भाग्य की, वो अगर आपको मिल गई तो मेवाड़ आपका, हिंद आपका, दुनिया आपकी, स्वर्ग आपका। वो नहीं तो कुछ भी नहीं, पत्थर है पारस का, छू लिया तो दुनिया सुनहरी हो जाएगी। नायाब है और उसे पाना उतना ही नामुमकिन।
1: किस्मत है अलाउद्दीन का नाम बताओ।
0: चित्तौड़ की महारानी पद्मावती।
2: കേട്ടറിയുന്ന വാക്കുകളിലൂടെ, സൗന്ദര്യ വർണ്ണനയിലൂടെ അലാവുദ്ദീൻ ഖിൽജിക്ക് എത്രയും വേഗം പത്മാവതിയെ കാണുവാനുള്ള ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ സൗന്ദര്യധാമത്തെ എത്രയും വേഗം സ്വന്തമാക്കുക എന്നതായി പിന്നീട് അയാളുടെ ലക്ഷ്യം. അവളെ സ്വന്തമാക്കിയാൽ മേവാട് ഖിൽജിയുടെ സ്വന്തമാകുമെന്നും പുരോഹിതൻ പറയുന്നു. പത്മാവതിയിൽ താല്പര്യം അധികരിക്കുന്ന ഖിൽജി ദൂതൻ വഴി മേവാട് രാജാവായ രത്തസിംഗിന് ഒരറിയിപ്പ് കൊടുക്കുന്നു. അതിങ്ങനെയായിരുന്നു: താൻ ഹിന്ദുസ്ഥാന്റെ സുൽത്താനാണെന്നും തന്റെ ഭരണത്തിന്റെ നിഴലിൽ ഡൽഹിയും സുരക്ഷിതമായിരിക്കുമെന്നും കുടുംബമൊന്നിച്ച് താൻ ഒരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കണമെന്നും ഒക്കെയായിരുന്നു ആ സന്ദേശം. റാണി പത്മാവതിയെ കാണുക എന്നതായിരുന്നു ഈ സന്ദേശത്തിന്റെയൊക്കെ പിന്നിൽ. എന്നാൽ രാജാവ് രത്തൻ സിംഗ് അഹങ്കാരം നിറഞ്ഞ ആ ക്ഷണം നിരസിക്കുന്നു. തന്റെ ക്ഷണം നിരസിച്ചതിൽ കുപിതനായ അലാവുദ്ദീൻ ഖിൽജി അതിന് പ്രതികാരമായി യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഖിൽജിയുടെ ഭാര്യ മെഹറുനീസ ഒരു സ്ത്രീക്ക് വേണ്ടി യുദ്ധം ചെയ്യണമോ എന്നും അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഖിൽജി അതൊന്നും കേൾക്കുന്നില്ല. തന്റെ സൈന്യവുമായി ഖിൽജി മേവാടിലേക്ക് തിരിക്കുന്നു. എന്നാൽ രത്തൻ സിംഗിന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ധാന്യപുരയിൽ വേണ്ടത്ര ഭക്ഷണം ശേഖരിക്കാനും എല്ലാവരും യുദ്ധത്തിനായി തയ്യാറെടുക്കുവാനും അദ്ദേഹം പറയുന്നു. ഖിൽജിക്ക് മേവാടിലേക്ക് കടക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കിടങ്ങുകളിൽ വീണ് ഖിൽജിയുടെ സൈന്യത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ കോട്ടയ്ക്ക് പുറത്ത് തമ്പടിക്കുന്നു. അവർ അവിടെ തമ്പടിക്കുന്നുണ്ടെങ്കിലും ദിവസം കഴിയും തോറും ഭക്ഷണങ്ങൾ കുറയുകയും പടയാളികൾക്ക് മാനസികമായ തകർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെ അതിജീവിക്കുവാൻ ഖിൽജി ഭടന്മാരോടൊത്ത് ദ്വന്ദ്വയുദ്ധത്തിലും മറ്റും ഏർപ്പെട്ട് അവർക്ക് മാനസിക ധൈര്യം കൊടുത്തുകൊണ്ടേയിരുന്നു. താൻ ഖിൽജിയെ പേടിച്ചല്ല ജീവിക്കുന്നത് എന്ന് കാണിക്കുവാനായി രത്തൻ സിംഗ് ദീപാവലി ആഘോഷങ്ങൾക്കായി ഒരുക്കം കൂട്ടുന്നു. കൊട്ടാരമൊക്കെ ദീപത്താൽ അലങ്കരിക്കുന്നു.

ഇതൊക്കെ കാണുന്ന ഗിൽജിയിൽ വീണ്ടും പ്രകോപനം ഉണ്ടാകുന്നു. ഒരു നല്ല അവസരം വരുവാൻ അയാൾ കാത്തിരുന്നു. ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ആ ചൂടുകാലത്ത് മരുഭൂമിയിൽ കിടക്കുമ്പോഴും അലാവുദ്ദീൻ ഖിൽജിയിൽ പത്മാവതിയെ ഒരു നോക്ക് കാണണം എന്ന മോഹം മാത്രമായിരുന്നു.

0: കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
6: Feel the music with Radio Sandhvanam 90.4 FM.
7: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
8: പിയമ്പുകളേത് ഖിൽജിയുടെ സൈനിക കൂടാരങ്ങൾ രതൻ സിംഗ് ഒരു രാത്രി നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഖിൽജി തന്റെ മനസാന്നിധ്യം കൈവിട്ടില്ല. ഒടുവിൽ ഹോളി ആഘോഷം വന്നെത്തുന്നു. രതൻ സിംഗിന്റെയും പത്മാവതിയുടെയും ആദ്യ ഹോളി ആഘോഷം കൂടിയായിരുന്നു അത്.

0: ഇതേസമയം അലാവുദ്ദീൻ ഖിൽജി തൻ്റെ അടവ് മാറ്റുന്നു. സന്ധി സംഭാഷണത്തിനായി തൻ്റെ അടിമയെ ഖിൽജി രത്തൻ സിംഗിന്റെ മുന്നിലേക്ക് പറഞ്ഞുവിടുന്നു.
1: മഹാരാവൽ രത്തൻ സിംഗ് കോ സുൽത്താനെ ഹിന്ദ് കാ സലാം സമജ് ചുക്കേ ഹേ ഹം മേവാഡ് കി മഗ്രൂർ രാജ്പുതോ കി നാ സർ ജുക്തേ ഹേ നാ തൽവാരേ ഹം ആപ്കേ ബുലന്ദ് ഹൗസലേ കി ദാദ് ദേതേ ഹേ ഔർ ആപ്കി തരഫ് ദോസ്തി കാ ഹാത്ത് ബഡാതേ ഹേ ദില്ലി വാപസ് ലോട്ടനേ സേ പെഹ്ലേ ഏക് ബാർ ആപ്കി ചിത്തോഡ് കി മെഹ്മാൻ നവാസി സേ റൂബറൂ ഹോനാ ചാതേ ഹേ ഹം ഉമീദ് കർതേ ഹേ ആപ് ഹമാരേ സുലഹ് കി പൈഗാം കോ കബൂൽ ഫർമായേംഗേ.
0: ഹോളി ദിവസമായതുകൊണ്ട് സൗഹൃദ ദിനമാണെന്നും പിണക്കങ്ങൾ വേണ്ട എന്നും തങ്ങൾ തിരികെ പോവുകയാണെന്നും അതിനു മുമ്പ് ഒരു ദിവസം അതിഥിയായി രത്തൻ സിംഗിന്റെ കൊട്ടാരത്തിൽ എത്തണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അലാവുദ്ദീൻ ഖിൽജി അറിയിക്കുന്നു.

0: രത്തൻ സിംഗ് ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളായതുകൊണ്ട് ആ ആവശ്യം അംഗീകരിക്കുന്നു. പക്ഷേ രണ്ട് ഉപാധികൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ഖിൽജി തന്റെ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുക. രണ്ട്, നിരായുധനായി മാത്രമേ തന്റെ മുന്നിൽ എത്തുക എന്നത്. അലാവുദ്ദീൻ ഖിൽജി ആകട്ടെ ഈ രണ്ട് ആവശ്യങ്ങളും അംഗീകരിക്കുന്നു. കാരണം പത്മാവതിയെ കാണുക എന്നുള്ളതാണ് അയാളുടെ പരമമായ ആഗ്രഹം. കുശാഗ്ര ബുദ്ധിയുള്ള ഖിൽജി സൈന്യത്തെ പിൻവലിക്കുന്നതായി ബോധ്യപ്പെടുത്തി ഒറ്റയ്ക്ക് രത്തൻ സിംഗിന്റെ കൊട്ടാരത്തിൽ എത്തുകയും ചെയ്യുന്നു. ഖിൽജി സുൽത്താന് സമ്മാനമായി ഒരു വാൾ നൽകുകയും അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ചെസ് കളിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴൊക്കെ ഖിൽജിയുടെ കണ്ണുകൾ പത്മാവതിയെ തേടുകയായിരുന്നു. അയാൾ പിന്നീട് പത്മാവതിയെ കാണണമെന്ന് ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ബുദ്ധിമതിയായ പത്മാവതി ഒരു കണ്ണാടിയിലൂടെ കയ്യിൽ ഒരു ധൂപവുമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. മുഖക്കൂട്ടുകൾക്കിടയിൽ ഖിൽജിക്ക് പത്മാവതിയുടെ മുഖം കാണാനേ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അയാൾ മടങ്ങിപ്പോവുകയും തന്റെ സൈന്യം തമ്പടിച്ചിരുന്ന ഇടത്തേക്ക് രത്തൻ സിംഗിനെ ക്ഷണിക്കുകയും ചെയ്യുന്നു. സൈന്യത്തെ പൂർണ്ണമായും പിൻവലിച്ചു എന്ന് ഖിൽജി പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെയുള്ള ഖിൽജി തന്നെ ഒന്നും ചെയ്യില്ലെന്ന ചിന്തയിൽ പത്മാവതി വിലക്കിയിട്ട് പോലും രത്തൻ സിംഗ് ആ ക്ഷണം സ്വീകരിച്ച് അവിടെ എത്തുന്നു. എന്നാൽ ചതിനായ അലാവുദ്ദീൻ ഖിൽജി പതുങ്ങി നിന്ന തന്റെ സൈനികരെ കൊണ്ട് രത്തൻ സിംഗിനെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. മുൻപ് രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട പുരോഹിതൻ രാഘവ് ഛേദന്റെ ബുദ്ധിയാണ് ഇതൊക്കെയെന്ന് രത്തൻ സിംഗിന്റെ സൈന്യത്തലവന് മനസ്സിലാകുന്നു. രത്തൻ സിംഗിനെ ജീവനോടെ തിരികെ ലഭിക്കണമെങ്കിൽ പത്മാവതി ഡൽഹിയിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ മുന്നിൽ എത്തണമെന്ന ഒരു ഉപാധി അയാൾ വെക്കുന്നു. പത്മാവതി ഈ ആവശ്യം അംഗീകരിക്കുന്നു. ഡൽഹിയിലേക്ക് വരാൻ തയ്യാറാണെന്നും പക്ഷെ വരുമ്പോൾ തന്റെ കൂടെ 800 ദാസികളും ഒപ്പം ഉണ്ടാകുമെന്നും അറിയിക്കുന്നു. ഈ ദാസികളോടൊപ്പം താമസിക്കുന്ന ആ സ്ഥലത്ത് ആണുങ്ങൾ വരാൻ പാടില്ല എന്നും ആദ്യം അവിടെ എത്തുമ്പോൾ താൻ രത്തൻ സിംഗിനെ മാത്രമേ കാണൂ എന്നും അതിനുശേഷമേ അലാവുദ്ദീൻ ഖിൽജിയെ കാണാൻ ശ്രമിക്കൂ എന്നും മറ്റൊരു പ്രധാന ആവശ്യം ആ പുരോഹിതൻ രാഘവ് ഛേദന്റെ ശിരസ് ഛേദിച്ച് ചിത്തോടിൽ എത്തിക്കണമെന്നുമായിരുന്നു ആവശ്യങ്ങൾ.
1: മേവാഡ് കെ മഹാരാവൽ കി സലാമതി കെ ലിയെ റാണി പത്മാവതി യഹാൻ ആനേ കോ തയ്യാർ ഹൈ. ബദായി ഹോ സുൽത്താൻ, ആപ്കി ഇച്ഛാ പൂരി ഹുയി.
2: ആഗേ ബഡോ ബ്രഹ്മചാരി
1: ജി. പർ ഉൻകി കുഛ് ശർത്തേ ഹൈ. റാണി സാഹിബ അപ്നി 800 ദാസിയോ കെ സാത്ത് ആയെങ്കി.
2: മൻസൂർ ഹൈ.
1: ഉൻകി വ്യവസ്ഥ ജനാൻ ഖാനേ മേ കി ജായേ ജഹാൻ കോയി മർദ് മൗജൂദ് നാ ഹോ.
2: മൻസൂർ ഹൈ.
1: ആതേ ഹി വോ റാവൽ ജി സേ മിലേംഗി, ഉൻകി രിഹായി കെ ബാദ് ഹി വോ സുൽത്താൻ സേ മുലാഖാത് കരേംഗി.
2: മൻസൂർ ഹൈ.
1: പർ ആഖിരി ശർത്ത്. पर ये तो संभव ही नहीं है सुल्तान.
2: क्या चाहती है रानी पद्मावती?
1: लिखा है जब तक राघव चेतन का सर चित्तौड़ नहीं पहुंचता पालकियां नहीं निकलेंगी.
2: मंजूर है.
1: ये तो अन्याय है सुल्तान. मत पूरी है मेरी वजह से आप रानी पद्मावती को हासिल करने जा रहे हैं.
0: ഈ വ്യവസ്ഥകളൊക്കെ ഖിൽജിയെ വായിച്ചു കേൾപ്പിക്കുന്നത് പുരോഹിതൻ തന്നെയായിരുന്നു. എന്നാൽ ചിരിച്ചുകൊണ്ട് തന്നെ ക്രൂരനായ ഖിൽജി പുരോഹിതൻ രാഘവ് ഛേദന്റെ തലയറുത്ത് ചിത്തോടിലേക്ക് കൊടുത്തയക്കുന്നു. കാരണം അത്രയും പത്മാവതിയിൽ ആകൃഷ്ടനായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ചിത്തോടിലിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കളിൽ ഒരാളായ പുരോഹിതന്റെ തല ഛേദിച്ച് അവിടെ എത്തിച്ച പത്മാവതിയെ ഏവരും പ്രശംസിക്കുന്നു. അങ്ങനെ പത്മാവതി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു.

0: Now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെയെത്താം അഭ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: പത്മാവതിയെ സ്വീകരിക്കാനെത്തുന്നത് ഖിൽജിയുടെ ഭാര്യയായ മെഹ്റുനീസയാണ്. പത്മാവതിയുടെ സൗന്ദര്യം കണ്ട് മെഹ്റുനീസയും അതിശയിക്കുന്നു. പത്മാവതി തടവറയിൽ രത്തൻ സിംഗിനെ കാണുന്നു. എന്നാൽ തൻ്റെ ഭർത്താവായ ഖിൽജി ധാരാളം അപരാധങ്ങൾ ചെയ്തെന്ന് അറിയാവുന്ന മെഹ്റുനീസയാകട്ടെ രത്തൻ സിംഗിനെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു.
3: हम ये एहसान आप अपने खुद पर कर रहे हैं. हम अपने सुल्तान को इस गुनाह अजीम से बचा रहे हैं.
4: इल्ला अब और वक्त जाया ना करें, नमाज पूरी होने को है. इससे पहले सिपाही आकर आपको गिरफ्तार कर ले रानी साहिबा, आप दोनों को यहाँ से निकलना होगा.
2: पद्मावती തന്നോടൊപ്പം കൂട്ടിയ 800 ദാസിമാരെ ആയിരുന്നില്ല, സ്ത്രീ വേഷത്തിലുള്ള ഭടന്മാരെ ആയിരുന്നു. അവർ ഖിൽജിയുടെ പടയാളികളുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും രത്തൻ സിംഗിനെ സഹായിച്ച മെഹ്റുനീസയെ പിന്നീട് ഖിൽജി തടവിലാക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ സേനാപതിയെയും മറ്റും നഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പത്മാവതിയും രത്തൻ സിംഗും ചിത്തോഡിൽ തിരികെ എത്തുന്നു. ഇതേസമയം അലാവുദ്ദീൻ ഖിൽജി തൻ്റെ സൈനികരുടെ അംഗബലം കൂട്ടി പുതിയ യുദ്ധതന്ത്രങ്ങളുമായി ചിത്തോഡിലേക്ക് യുദ്ധത്തിനായി തിരിക്കുന്നു. അവിടെ എത്തിയിട്ട് അയാൾ ഒരു സന്ദേശം അയക്കുന്നു. പത്മാവതിയെ വിട്ടുതിരികയാണെങ്കിൽ യുദ്ധം ഒഴിവാക്കാം എന്നാണ് ആ സന്ദേശം. അത് അവജ്ഞയോടെ തള്ളിക്കളയുന്ന പത്മാവതി തൻ്റെ ഭർത്താവായ രത്തൻ സിംഗിനോട് ഒരു വാക്ക് ചോദിക്കുന്നു. യുദ്ധത്തിൽ ഭർത്താവ് മരണപ്പെട്ടാൽ സ്വയം ജീവനൊടുക്കാനുള്ള അനുമതിയായിരുന്നു അത്. ഒരു വെള്ള തുണിയിൽ തൻ്റെ കൈയടയാളം പതിച്ചുകൊണ്ട് രത്തൻ സിംഗ് അതിന് അനുമതി നൽകുന്നു.

പിറ്റേന്ന് അതിഭയങ്കരമായ യുദ്ധം ആരംഭിക്കുന്നു. പത്മാവതിക്ക് വേണ്ടി ഏതറ്റം വരെയും യുദ്ധം ചെയ്യുവാൻ തയ്യാറായിട്ടായിരുന്നു ഖിൽജിയുടെ വരവ്. തുടർന്ന് വലിയ രീതിയിൽ യുദ്ധം നടക്കുന്നു. ഖിൽജിയും രത്തൻ സിംഗുമായി നേർക്കുനേർ യുദ്ധം ചെയ്യുന്നു.

രണ്ടുപേരും നന്നായി യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിനൊടുവിൽ രത്തൻ സിംഗ് ഖിൽജിയെ നിരായുധനാക്കുന്നു. നിരായുധനായി നിൽക്കുന്ന അലാവുദ്ദീൻ ഖിൽജി, കയ്യിൽ ആയുധവുമായി നിൽക്കുന്ന രത്തൻ സിംഗ്, ഏത് നിമിഷവും അലാവുദ്ദീൻ ഖിൽജി കൊല്ലപ്പെട്ടേക്കാം എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ രത്തൻ സിംഗിന്റെ പിന്നിലൂടെ അമ്പെയ്ത് ചതിയിലൂടെ അലാവുദ്ദീൻ ഖിൽജിയുടെ ഭടന്മാർ അയാളെ വധിക്കുന്നു. ന്യായം ഒട്ടും പാലിക്കാത്ത അലാവുദ്ദീൻ ഖിൽജിയോട് യുദ്ധമെങ്കിലും ന്യായമായി ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രത്തൻ സിംഗ് വിട പറയുന്നത്.

0: യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അലാവുദ്ദീൻ ഖിൽജിയുടെ ദാസിമാരാകുന്നതിലും ഭേദം ആത്മാഹുതിയാണെന്ന് പത്മാവതി കൊട്ടാരത്തിലുള്ള സ്ത്രീകളോട് പറയുന്നു. ചതിയനായ ഖിൽജിയോട് പകരം വീട്ടാനുള്ള ഏക വഴി അതാണെന്ന് പത്മാവതിക്ക് നന്നായി അറിയാമായിരുന്നു.
1: ചിത്തോഡ് കെ ആംഗൻ മേ ഏക് ഓർ ലഡായി ഹോഗി ജോ നാ കഭി കിസി നേ ദേഖി നാ സുനി ഹോഗി ഓർ വോ ലഡായി ഹം ശത്രാനിയാ ലഡേഗി ഹമാരാ ശത്രു ഭി ദേഖേഗാ കി രാജ്പുത് വീരാംഗനായ വേദനാ കോ വീർതാ മേ കൈസേ ബദൽതേ ജിസ് അഗ്നി കോ സാക്ഷി മാൻകർ സാജി നേ ഓർ മനേ കാ വചൻ ലിയാ താ ഉസി പവിത്ര അഗ്നി കോ ഹം ഫിർ ജലായേഗേ സൗംപ് ദേംഗേ അപ്നേ ആപ് കോ ഉസ് ആഗ് മേ ഓർ സാത് മിൽകർ ജോഹർ കരേംഗേ ഹമാരേ ശരീർ കോ പാനീ കി ലാൽസാ രഖ്നേ വാലേ ശത്രു കേ ഹാത്ത് ഹമാരി പർഛായി തക് നഹീ ലഗേഗി ये शरीर राख हो जाएगा पर अमर रहेगी राजपूती शान हमारे उसूल हमारा स्वाभिमान और ये ही अलाउद्दीन रे जीवन री सबसे बड़ी हार होगी.
0: ഇതേ സമയം അലാവുദ്ദീൻ ഖിൽജി ആകട്ടെ പത്മാവതിയെ കാണുവാനായി കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. രത്തൻ സിംഗ് കൊല്ലപ്പെട്ടുവെന്ന വാർത്ത എത്തുന്നതോടെ കോട്ടവാതിലടച്ച് നിറയെ വിറകുകൾ കൂട്ടിയിട്ട് സ്ത്രീകൾ ചിതയൊരുക്കുന്നു. പിന്നീട് എല്ലാവരും പ്രാർത്ഥനയോടെ അതിനുള്ളിലെ കുളത്തെ വലം വയ്ക്കുന്നു. അലാവുദ്ദീൻ ഖിൽജിയാകട്ടെ കോട്ടയ്ക്കകത്ത് എത്തുവാൻ പല മാർഗങ്ങളും നോക്കുന്നു. പത്മാവതി ഉറച്ച മനസ്സോടെ ജയ് ഭവാനി എന്ന് വിളിച്ചുകൊണ്ട് വലിയ ആ തീക്കുണ്ടത്തിലേക്ക് നീങ്ങുന്നു. രത്തൻ സിംഗിന്റെ കൈപ്പത്തി പതിച്ച തുണി അവളുടെ കയ്യിലുണ്ട്. അലാവുദ്ദീൻ ഖിൽജി പത്മാവതിയെ ഒരു നോക്ക് കാണാനാകും മുമ്പ് അവൾ ആ ചിതയിൽ ചാടി ദേഹത്യാഗം ചെയ്യുന്നു.

0: ചിരിച്ച മുഖത്തോടെ മരണത്തെ സ്വീകരിക്കുന്ന പത്മാവതിയുടെ ആ നിശ്ചയദാർഢ്യമുള്ള മുഖത്തോടെ പത്മാവത് എന്ന ചിത്രം അവസാനിക്കുന്നു. ആ ആത്മാഹുതിയിലൂടെ ഖിൽജി യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയായിരുന്നു. ചിത്തോട് വിജയിക്കുകയും റാണി പത്മാവതി ചരിത്രമാവുകയും ചെയ്തു.
1: റാണി പത്മാവതി കജോഹർ അലാവുദ്ദീൻ കി സബ്സെ ബഡി ഹാർ തീ ഔർ ചിത്തോഡ് കി സബ്സെ ബഡി ജീത്. ആജ് ഇത്നി സദിയോ ബാദ് ഭി റാണി പത്മാവതി കെ ജോഹർ കി ഗൂഞ്ച് ഭാരത് കെ ഹർ കോനേ മേ സുനായി ദേതീ ഹൈ ഔർ റാണി പത്മാവതി കോ ആജ് ഭി ലോഗ് ഉസ് ദേവി കി തരഹ പൂജ്തേ ഹൈ ജോ ബുറായി കാ സൻഹാർ കർതീ ഹൈ.
0: മഹാരാജ രത്തൻ സിംഗായി നടൻ ഷാഹിദ് കപൂറും അലാവുദ്ദീൻ ഖിൽജിയായി രൺധീർ കപൂറും പത്മാവതിയായി ദീപിക പദുക്കോണും അവിസ്മരണീയമായി അഭിനയം കാഴ്ചവെച്ച ചിത്രമായിരുന്നു പത്മാവത്. പുതിയ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടുമെത്താം. അമ്രപാളിയിലെ അത്ഭുതങ്ങളിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ?
3: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
9: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
10: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
11: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.

0: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: No. 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: Donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങൂ, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അത് മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഇസി EMI, 0 ഡൗൺ പേയ്മെന്റ് ഓഫറുകളും ഈ ഓണത്തിൽ.

0: Get ready for an extraordinary evening. Carola Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്,

0: മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയ് അലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: केवल मिट्टी के दिए खरीदना नहीं है, इसका विजन बहुत बड़ा है। हम अपने घर के लिए जो भी सामान खरीदते हैं उसे एक बार जरूर देख लें कि वो भारत में बना हो। भारत के आत्मनिर्भर बनने का मार्ग भारत में बनी चीजों पर गर्व करने से ही प्रशस्त होगा। इस संदेश को ज्यादा से ज्यादा लोगों तक पहुंचाना भी हमारी जिम्मेदारी है। हमारे क्रिएटिव वर्ल्ड के साथियों, इन्फ्लुएंसर्स और सेलिब्रिटीज की भी इसमें बहुत बड़ी भूमिका है। मेरा आपसे आग्रह है कि स्वयं भी वोकल फॉर लोकल को अपनाएं और दूसरों को भी इसके लिए प्रेरित कीजिए। साथियों, आपके आसपास भी ऐसे अनेक लोग होंगे जो अपने छोटे छोटे प्रयासों से समाज में बड़ा बदलाव ला रहे हैं। आप उनके बारे में मन की बात के लिए जरूर लिखिए। आपका भेजा हुआ अनुभव देश के किसी कोने में किसी के लिए नई प्रेरणा बन सकता है। मुझे आपके सुझावों और अनुभवों की प्रतीक्षा है। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात।
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
10: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
11: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
12: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
11: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
12: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
13: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: കൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
1: നന്ദി സാർ, അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സാർ, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് MBA ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇംപ്രൂവ്മെൻ്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക്
0: നിങ്ങൾക്ക് തോന്നിയത്?
1: സാർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിൻ്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷണേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
0: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
1: അതെ സാർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടന്റുമായ രാജാക്കന്മാരിൽ പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സാർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തൻ്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിൻ്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സാർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ, ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് കൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം AD 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിൻ്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സാർ.
0: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
1: അതെ സാർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് 2 തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ 2 തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപ്ലോയറുകളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന്.

0: എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ടു പോയി. അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്: ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിന്റെ പിടിയിലാക്കുന്നില്ല, അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേ മാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു.

ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന 2 സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ 1000 കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ

0: നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഭേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021 ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തന്റെ ഈ ഹോബി മുന്നോട്ട് കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/4 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിന്റെ ആയിരക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5000-ൽ പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത്, ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായ ഒരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധായി യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണ്ണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നൊവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത്രേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത്രേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാന്ത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയെ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിന്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിന്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങൾ അയക്കുന്ന അനുഭവം രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജന

0: നിങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, August 30th, 2026 at 5 p.m. Location, 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. തൃശൂർ ജില്ലയിലെ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രനടയിൽ ഭക്തിപൂർവമുള്ള ദീപാരാധനാ മന്ത്രോച്ചാരണം സമയത്ത് പിറന്നു വീണ ഒരു ഗാനം, സൂപ്പർ ഹിറ്റായ കരിനീല കണ്ണഴകി കണ്ണകി കാവേരി കരയിലെത്തി എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തിൻ്റെ പിറവി ഇങ്ങനെ. വില്യം ഷേക്സ്പിയറുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തെ ആധാരമാക്കി 2001 ജയരാജ് ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. സിനിമയുടെ പേര് കണ്ണകി. ചെറിയ മുടക്കുമുതലിൽ ഒരു കൊച്ചു ചിത്രം, അതിനാൽ ലാളിത്യത്തോടെ ഭക്തി നിറയുന്ന ഒരു പാട്ട് വേണം. സംഗീത പ്രാധാന്യമുള്ളതിനാൽ ഷൂട്ടിങ്ങിന് ശാന്തസുന്ദര അന്തരീക്ഷവും വേണം. തൻ്റെ മുൻ ചിത്രങ്ങളിലെ പശ്ചാത്തല സംഗീതമൊരുക്കിയ കൈതപ്രം വിശ്വനാഥനെ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ഏൽപ്പിക്കുന്നു ജയരാജ്. ചെമ്പയുടെ ശിഷ്യനായ അച്ഛൻ കേശവൻ നമ്പൂതിരി പകർന്നു നൽകിയ സംഗീതവും സ്വാതി തിരുനാൾ കോളേജിൽ നിന്ന് നേടിയ ഗാനഭൂഷണവും മാതമംഗലം ഹൈസ്കൂളിലും നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലും സംഗീത അധ്യാപകനായി ജോലി ചെയ്ത അനുഭവവും, സർവോപരി ഈ ഗാനത്തിന് ഈരടികൾ ഒരുക്കിയ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൈതപ്രം ദാമോദരൻ്റെ അനുഗ്രഹവും, കണ്ണകി എന്ന ചിത്രത്തിലൂടെ ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറുന്നു കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി. ഗാനസന്ദർഭം നേരിട്ട് മനസ്സിലാക്കാൻ ജയരാജ് കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയെ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിലെ ദീപാരാധനാ സമയത്ത് കൊണ്ടുപോകുന്നു. ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലെ ഭക്തിപൂർവമായ മന്ത്രോച്ചാരണം പാരമ്യ കോടിയിലെത്തുന്നു. ഭക്തിരസത്തിലലിഞ്ഞ കൈതപ്രം വിശ്വനാഥൻ്റെ ചുണ്ടിൽ നിന്ന് ആ മനോഹരമായ ഈണം പിറന്നു വീഴുന്നു. ആ ദീപാരാധന മനസ്സിലാവാഹിച്ച് ധന്വന്തരി ക്ഷേത്ര ഗസ്റ്റ് ഹൗസിലെത്തിയ കൈതപ്രം വിശ്വനാഥൻ്റെ അധരത്തിൽ നിന്ന് ഈണമൊഴുകി വരുന്നു. കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി. പ്രണയത്തിൻ്റെ, പ്രതീക്ഷയുടെ, കാത്തിരിപ്പിൻ്റെ, വിരഹത്തിൻ്റെ ഒക്കെ വേദന ഒപ്പിയെടുത്ത അത്രമേൽ ഭംഗിയുള്ള ഈണം നമുക്ക് കേൾക്കാം. കേരളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ സ്വരമാധുരിയിൽ ആകാം.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
4: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

1985 പുറത്തിറങ്ങിയ കൂടും തേടി എന്ന സിനിമയിൽ ഒരു പ്രണയ ഗാനമുണ്ട്. വാചാലം എൻ മൗനവും നിൻമൗനവും എന്ന് തുടങ്ങുന്ന ഗാനം. ആ പാട്ട് പിറന്ന കഥ പറയുന്നു, ഗാനത്തിന് ഈരടികൾ ഒരുക്കിയ MD രാജേന്ദ്രൻ ചെന്നൈ എയർലൈൻസ് ഹോട്ടലിൽ വെച്ച് നടന്ന ഗാനസൃഷ്ടിയുടെ നിമിഷങ്ങൾ ഓർമ്മയിൽ നിന്ന് പൊടിതട്ടിയെടുക്കുന്നു MDR. 3.5 പഴക്കമുള്ള ദീപ്തമായ ഓർമ്മകൾ. സ്വന്തം ഓഫീസിലെ കസേരയിലിരുന്ന് മോഹൻലാലിന്റെ കഥാപാത്രം ദിവാസ്വപ്നം കാണുന്നതാണ് ഗാനസന്ദർഭം. കിനാവിൽ കാമുകിയുമ താടിപ്പാടാൻ ഒരു പാട്ട് വേണം, അല്പം ചടുല താളത്തിലുള്ള പാട്ടായിക്കോട്ടെ എന്ന് സംവിധായകൻ പോൾ ബാബു. സ്വപ്നമല്ലേ, പതിവ് ശൈലിയിൽ നിന്ന് വേറിട്ടൊരു പാട്ട് ചെയ്യാൻ ഈണങ്ങളുടെ സംവിധായകൻ ജെറി അമൽദേവിനും സന്തോഷം. പാട്ടെഴുതുന്നതിന് മുൻപ് എനിക്കൊരു പതിവുണ്ട്, MD രാജേന്ദ്രൻ പറയുന്നു. കേട്ട് മനസ്സിൽ പതിഞ്ഞ ഏതെങ്കിലും ഹിന്ദി പാട്ടിന്റെയോ തമിഴ് പാട്ടിന്റെയോ ഈണം മൂളി അതിനൊത്ത് വരികൾ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കും. മനസ്സിൽ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണത്. സംഗീത സംവിധായകൻ അതറിയണമെന്നില്ല. ആകർഷകമായ ഒരു താളക്രമത്തിലാണല്ലോ വരികൾ രൂപപ്പെടുക. അങ്ങനെ പിറക്കുന്ന വരികളിൽ നിന്ന് പുതിയൊരു ഈണം സൃഷ്ടിക്കാൻ കമ്പോസർക്ക് എളുപ്പമായിരിക്കും. MDRന് പെട്ടെന്ന് ഓർമ്മ വന്നത് ആയിടെ പുറത്തിറങ്ങി ഹിറ്റായ ഒരു ഇളയരാജ ഗാനമാണ്. 3 പിറയിൽ യേശുദാസ് പാടിയ പൂങ്കാറ്റ് പുതിതാനത് എന്ന് തുടങ്ങുന്ന ഗാനം. ഹോട്ടൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ആ പാട്ടിനൊത്ത് മനസ്സിൽ വരികൾ കുറിക്കുന്നു കവി. വാചാലം എന്മൗനവും നിന്മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും എന്നിങ്ങനെ. പിന്നീട് കണ്ടത് അത്ഭുത കാഴ്ചയാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഞാൻ എഴുതിക്കൊടുത്ത വരികളിലൂടെ ഒന്ന് കണ്ണോടിച്ച് അപ്പോൾ തോന്നിയ ഒരീണം മൂളുന്നു ജെറി മാഷ്. പുതുമയാർന്ന ഈണം. ഞാൻ മനസ്സിൽ മൂളിയ ഈണവുമായി ഒരു ബന്ധവുമുണ്ടായിരുന്നില്ല അതിന്. വരികളിൽ അല്ലറ ചില്ലറ കൂട്ടലും കിഴിക്കലുകളും കൂടി കഴിഞ്ഞപ്പോൾ പല്ലവി തയ്യാർ. 1-2 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ മാഷിന് ആ സൃഷ്ടി നടത്താൻ. 1 മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യാനുള്ള പാട്ട് റെഡി. ജെറി മാഷിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഈണമായിരുന്നു അത്. ശരിക്കും ട്രെൻഡിയായ പാട്ട്, ആധുനികമായ സൗണ്ടിങ്, ചടുലതയാർന്ന ഓർക്കസ്ട്രേഷൻ. MD രാജേന്ദ്രൻ പറയുന്നു, ചെന്നൈ തരംഗിണി സ്റ്റുഡിയോയിൽ പിറ്റേന്ന് ഗാനഗന്ധർവന്റെ സ്വരത്തിലൂടെ ഒഴുകി വന്നപ്പോൾ ആ ഗാനം എക്കാലത്തെയും കരുതി വെക്കാവുന്ന ഒരു വിസ്മയമായി മാറി. നമുക്ക് കേൾക്കാം. വാചാലം എന്മൗനവും നിന്മൗനവും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി 4 സെപ്റ്റംബർ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 സെപ്റ്റംബർ നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 81212168.
2: കൊല്ലങ്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
6: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

നമുക്ക് മടങ്ങിയെത്താം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഉലകനായകൻ കമലഹാസന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്ന്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ പാട്ട് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പാട്ട് ഏതെന്നറിയണ്ടേ? ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി എന്ന് തുടങ്ങുന്ന ഗാനം 1978 സംവിധായകൻ ശങ്കരൻ നായർക്ക് കാത്തിരുന്ന നിമിഷം എന്ന തൻ്റെ പുതിയ സിനിമയിലേക്ക് ഗസൽ രൂപത്തിലുള്ള ഒരു പാട്ട് വേണം. ശ്രീകുമാരൻ തമ്പി ഈരടികൾ രചിക്കുന്നു. സംഗീതം ചിട്ടപ്പെടുത്താനായി MK അർജുനൻ മാഷിനെയും ഏൽപ്പിക്കുന്നു. ചെന്നൈയിലെ ദാസ് പ്രകാശ് ഹോട്ടലിൽ ശ്രീകുമാരൻ തമ്പി പാട്ട് കമ്പോസ് ചെയ്യാനെത്തിയ അർജുനൻ മാഷിനോട് പറഞ്ഞു, ഈ പാട്ടിൽ ഗസൽ ഭാവത്തിലുള്ള ഈരടികളാണ് ഉള്ളത്. MK അർജുനൻ പറഞ്ഞു, അയ്യോ, എനിക്ക് ഗസൽ അറിയില്ല. ഉടനെ ഗുലാൻ അലിയുടെ ഏതാനും ഗസൽ വരികൾ ശ്രീകുമാരൻ തമ്പി മൂളിക്കൊടുത്തു. കൂടാതെ ഏതാനും ഉറുദു ഗാനങ്ങളും പറഞ്ഞുകൊടുത്തു. എന്നിട്ട് തൻ്റെ തബല വിദ്വാനെ കൊണ്ട് ഗസൽ വായിച്ചു കേൾപ്പിച്ചു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവണം അർജുനൻ മാസ്റ്റർ പാട്ട് റെഡിയാക്കി. ഗാനഗന്ധർവൻ തൻ ശബ്ദത്തിൽ ഈ പാട്ട് വരികയും അതിന് കമലഹാസനും വിധുവാലയും പ്രണയാതുരരായി അഭിനയിക്കുകയും ചെയ്തപ്പോൾ ബോൾക്കാട്ടി പാലസിൽ അന്ന് ഈ പാട്ടിന്റെ ചിത്രീകരണം ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ വിപിൻ ദാസ് കട്ട് പറയാൻ മറന്നുപോയി എന്നതാണ് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്. മറ്റൊരു രസകരമായ കാര്യം, കമലഹാസന്റെയും വാണി ഗണപതിയുടെയും വിവാഹത്തിന് 1 ആഴ്ച മുമ്പാണ് ഈ ഗാന ചിത്രീകരണം നടന്നത്. ഭാഗ്യശ്രീ രാഗത്തിൽ ചിട്ടപ്പെടുത്തി ഈ പാട്ടിൽ ഉടനീളം കൊലുസ് കിലുങ്ങും പോലെ വൈബ്രോഫോണിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. അത് വായിച്ചത് വിദ്യാസാഗറിന്റെ അച്ഛൻ U.രാമചന്ദ്ര റാവു ആണ്. തബല വായിച്ചിരിക്കുന്നത് ഈണങ്ങളുടെ സംവിധായകൻ രഘുകുമാറും. വയലിൻ വായിച്ചിരിക്കുന്നതോ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ജോൺസൺ മാഷും ഔസേപ്പച്ചനും കൂടിയാണ്. വളരെ പ്രണയാർദ്രമായ ഒരു പാട്ടാണെങ്കിലും എവിടെയൊക്കെയോ പിണക്കത്തിന്റെയും പരിഭവത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ പരാതി പറയാതെ പറയും ഈ പാട്ട്. നമുക്ക് ആസ്വദിക്കാം. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി.

ഗാനമന്ദാരം എന്ന ഈ സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12:00, ബുധൻ രാത്രി 8:00.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്. കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഗെറ്റ് റെഡി ഫോർ ആൻ എക്സ്ട്രോർഡിനറി ഈവനിംഗ്. Kerala Times Entertainments and Wise Men Service Club of New York Rocklands presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
6: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.
1: അറിവിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15, പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.
7: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത കൈവിടാതെ മാധ്യമപ്രവർത്തന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ഹാർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ സ്വീകരിച്ചു. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുകയാണെന്ന് മൻ കി ബാത്തിന്റെ 137 പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ആരോഗ്യം, സന്തോഷം, ഉജ്ജ്വല ഭാവി എന്നിവയ്ക്കുള്ള കൂട്ടായ പ്രതിജ്ഞയാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: नशा मुक्त युवा फॉर विकसित भारत ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
0: യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരിമുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് സഹിതം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികം, വിഭജന ഭീതി സ്മൃതി ദിനം തുടങ്ങിയവയിലൂടെ ഓഗസ്റ്റ് മാസം രാജ്യമെമ്പാടും ദേശഭക്തിയുടെ വർണ്ണങ്ങൾ വിതറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശഭക്തി കൂടുതൽ ശക്തമാക്കുന്നതിന് ഹർ ഘർ തിരംഗ അഭിയാനിലൂടെ സാധിച്ചു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് അപ്ലോഡ് ചെയ്തതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സൂര്യപഥ് തിരംഗ യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ചരിത്രത്തെ രസകരമായി അടയാളപ്പെടുത്താനും രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമായി ഭാരത് രാജ്യ .com എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈയിൽ നിന്നുള്ള കൃഷ്ണ ശേഷാദ്രിയുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തെ കഥാരൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃഷ്ണയുടെ ശ്രമത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. പിഎം സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: पीएम स्वनिधि योजना की लाभार्थियों में करीब 46% महिलाएं हैं, यानी देश भर में लगभग 35 लाख महिलाएं इस योजना से जुड़कर अपने कारोबार को आगे बढ़ा रही हैं। जब एक महिला का कारोबार बढ़ता है तो उसके साथ पूरे परिवार का भविष्य आगे बढ़ता है और महिला के भीतर आत्मविश्वास और मजबूत होता है.
0: ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തി സാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ്

0: സാങ്കേതിക വിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट.
0: ദീപാവലി ഉൾപ്പെടെ വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. വൈകുന്നേരം 5 ലോക്ഭവന് സമീപം നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളയമ്പലം മ്യൂസിയം പാളയം സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, ഇതര സംസ്ഥാനക്കാരുടേതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് വരെയുള്ള പ്രധാന പാതകളിലും ഇട റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 5 മണി മുതൽ 9 മണി വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 734. ഏകദേശം 2500 പേരെയാണ് കാണാതായത്. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. 7 പേരെ കുറിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തി സെറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
1: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
2: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
1: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും സ്റ്റൈൽ എന്തായാലും എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട് കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരി എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ.

0: പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. മണ്ണും മണലും നീക്കം ചെയ്താലേ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയൂവെന്നും പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ കേരളകൌമുദി ദിനപത്രത്തിന്റെ 115th വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
1: One big problem is coming for Kerala. The deep of the river is getting reduced because the sand is not being removed at the frequent intervals. I am not saying the sand should be removed all of a sudden, but it should be removed at frequent intervals so the deep of the river should be maintained. Otherwise, where the water will go?
0: ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ചടങ്ങിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി റോജി M. ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നു രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ആറന്മുളയിലെത്തി. 3 മണിക്ക് ആരംഭിക്കുന്ന ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപരാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി V. D. സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയാകും. തുടർന്ന് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. യുവജനങ്ങൾ വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റു കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. ഇത്തരം ശ്രമങ്ങൾ നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: നശാ മുക്ത ഭാരത് കെ ലിയേ ക്യാ ആപ് കോയി പവർഫുൾ സ്ലോഗൻ ബനാ സക്തേ ഹൈ കി ഹമാരെ യംഗ് മ്യൂസിഷ്യൻസ് ഐസേ സോങ്സ് ബനാ സക്തേ ഹൈ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡന്റ്സ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലേ ഷോർട്ട് പ്ലേസ് ലിഖ് സക്തേ ഹൈ ഹമാരെ ദേശ് മേ ബെഹ്തരീൻ കണ്ടന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഐസാ കണ്ടന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
0: നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നെത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും അവസരം ലഭിക്കുന്നു. പൂർണ്ണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ശ്രീ മോദി അറിയിച്ചു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനും രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹ മാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു.
2: इस बार 8 करोड़ से अधिक तिरंगा सेल्फी अपलोड की गई. इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
0: ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം 35 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന്

0: അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: മേരെ പ്യാരെ ദേശവാസിയോ, സ്വച്ഛത ബഹുത് ബി ഖൂബി ഹോത്തി ജബ് കിസി ജഗോ സ്വച്ഛ രക്ഷണ കാ സങ്കൽപ്പ് വഹാക്കെ ലോകോ കാ അപ്ന സങ്കൽപ്പ് ബൻ ജാതാ ഹൈ തോ ബദലാവ് കേവൽ സാഫ് സഫായി തക് സീമിത് നഹീ രഹതാ ഇസ്സെ ഉസ് ജഗഹ് കി പൂരി പഹചാൻ ഹീ ബദൽ ജാതി ഹൈ ദേശ് കെ അലഗ് അലഗ് ഹിസ്സോ മേ സ്വച്ഛത കെ ലിയെ ഐസെ പ്രയാസ് ഹമേ നിരന്തർ പ്രേരണ ദേതേ ഹൈ.
0: ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതു വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുംബൈയിലെ കൃഷ്ണ ശേഷാദ്രിയുമായി സംവദിച്ച പ്രധാനമന്ത്രി സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തീൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്ക് അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. താഷ്കെന്റിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ ശ്രീ മോദി ഇന്ന് പങ്കെടുത്തു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി. തുടർച്ചയായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തിസാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
4: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
5: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: ചെറിയ കരുതലുകൾ.

0: ിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2,000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
1: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
1: Really, we can grow together.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
3: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
2: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
3: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ.
2: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
3: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
2: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക് നസീം സിഗ്നേച്ചർ.

0: 236 Old Tappan Road, Old Tappan, New Jersey. Call 845-553-5671 or 845-729-5649.
1: Radio Santhanam 90.4 FM. Stay tuned.
2: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവാ.

അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558787.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: ആറു നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.
3: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമോട്, കൊല്ലം.
4: For an extraordinary evening, Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: ആഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
9: കേൾക്കാം ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
10: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
11: റേഡിയോ സ്വാന്തനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. ഇന്ത്യൻ ഭരണഘടന 6 തരം മൗലികാവകാശങ്ങൾ ഒരു പൗരന് അനുവദിച്ചിരിക്കുന്നു. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. 6-ാമത്തെ മൗലികാവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതായത് ഭരണഘടനാ സംബന്ധമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശം. പൗരന്മാർക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ സംരക്ഷിച്ച് ഉറപ്പു നൽകുന്ന പ്രധാന അനുച്ഛേദമാണ് Article 32. അതിനോടൊപ്പം തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റു രണ്ട് പ്രധാന അനുച്ഛേദങ്ങളാണ് Article 13 359. ഭരണഘടനയിലെ 13, 32, 359 അനുച്ഛേദങ്ങളെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങളുടെ സംക്ഷിപ്ത പ്രതിപാദ്യമാണ് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം

13-നെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വരുന്നതിന് മുമ്പേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിയമങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നതാകാൻ പാടില്ല എന്ന് ആർട്ടിക്കിൾ 13 അനുശാസിക്കുന്നു. അങ്ങനെയുള്ള നിയമങ്ങളിൽ ഏതെങ്കിലും ഭാഗം മൗലിക അവകാശങ്ങൾക്ക് അനുസൃതം അല്ല എങ്കിൽ ആ നിയമത്തിന്റെ അത്രയും ഭാഗം ഭരണഘടനാപരമായി സാധുതയില്ലാത്തത് ആയിരിക്കും. ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് നിലനിന്ന പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലും ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം നിർമ്മിക്കപ്പെട്ട പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമങ്ങളിലും മൗലിക അവകാശങ്ങളുടെ ലംഘനം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ ആ നിയമവും അസാധുവായിരിക്കും. പ്രീ കോൺസ്റ്റിറ്റ്യൂഷണലും പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണലുമായ നിയമങ്ങൾ ഭരണഘടന അനുസൃതമായിരിക്കണം എന്നതാണ് ആർട്ടിക്കിൾ 13 സാരാംശം. ഒരു നിയമത്തിലെ ഒരു സെക്ഷനോ ഒരു സെക്ഷനിലെ തന്നെ ഒരു ഭാഗം മാത്രമോ ആണ് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ ഭാഗം മാത്രം നിയമത്തിൽ നിന്ന് വേർപെടുത്തി നിയമത്തെ സാധുവാക്കുന്ന അഥവാ വാലിഡായി പ്രഖ്യാപിക്കുന്ന ലീഗൽ തത്വത്തെ ഡോക്ട്രിൻ ഓഫ് സെപ്പറബിലിറ്റി എന്നറിയപ്പെടുന്നു. ഒരു നിയമത്തിന്റെ മുഖ്യ ഭാഗം തന്നെ ഭരണഘടനാ വിരുദ്ധമാവുകയും അത് ഡോക്ട്രിൻ ഓഫ് സെപ്പറബിലിറ്റി അനുസരിച്ച് വേർപെടുത്താൻ കഴിയാതിരിക്കുകയും ചെയ്താൽ ആർട്ടിക്കിൾ 13 അനുസരിച്ച് ആ നിയമം തന്നെ അസാധുവായി പ്രഖ്യാപിക്കും. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന പ്രശസ്തമായ വ്യവഹാരത്തിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKG കരുതൽ തടങ്കൽ നിയമം പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധമാണെന്നും അസാധുവായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നു. എന്നാൽ ഈ നിയമം പൂർണ്ണമായും അസാധു അല്ല എന്നും കരുതൽ തടങ്കൽ നിയമത്തിലെ സെക്ഷൻ 14 മാത്രമാണ് ഭരണഘടനാ വിരുദ്ധമെന്നും കോടതി കണ്ടെത്തുകയുണ്ടായി. ഡോക്ട്രിൻ ഓഫ് സെപ്പറബിലിറ്റി എന്ന ലീഗൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് സെക്ഷൻ 14 നീക്കം ചെയ്ത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് അഥവാ കരുതൽ തടങ്കൽ നിയമത്തിന്റെ സാധുത കോടതി ശരിവെക്കുകയാണ് ഉണ്ടായത്. ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് ഭാരതത്തിൽ നിലനിന്ന നിയമങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് ഭരണഘടനാ വിരുദ്ധതയുണ്ടെങ്കിൽ അത്തരം നിയമം ഭരണഘടനയുടെ നിഴലിനാൽ മറയപ്പെട്ട് അസാധുവാകുന്നതായും ആ നിയമത്തിൽ അനുയോജ്യമായ നിയമ ഭേദഗതികൾ വരുത്തി ഭരണഘടന അനുസൃതമാക്കുമ്പോൾ നിയമം പൂർണ്ണമായും സാധുത അഥവാ വാലിഡിറ്റി ഉള്ളതായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെ ഭരണഘടനയുടെ നിഴലിനാൽ മൂടപ്പെട്ടതിന് ശേഷം നിയമ ഭേദഗതിയിലൂടെ സാധുത കൈവരിക്കുന്ന ലീഗൽ പ്രിൻസിപ്പിളിനെ ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്നറിയപ്പെടുന്നു. ഭരണഘടനാ ദത്തമായ മൗലിക അവകാശങ്ങൾ ഒരു പൗരനും വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ അവകാശമില്ല. അതായത് വ്യക്തികൾക്ക് ലഭ്യമായിരിക്കുന്ന മൗലിക അവകാശങ്ങളും പൊതു താൽപര്യാർത്ഥം പൊതു സമൂഹത്തിനു വേണ്ടി ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളും തമ്മിൽ വ്യത്യാസം ഇല്ല എന്നാണ് നിരീക്ഷണം. സ്വമേധയാ നിയമ അവകാശങ്ങൾ വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ മൗലികാവകാശങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ വ്യക്തികൾക്ക് ഭരണഘടന അനുവാദം നൽകുന്നില്ല എന്നതാണ് ആർട്ടിക്കിൾ 13 അനുശാസിക്കുന്നത്. ഡോക്ട്രിൻ ഓഫ് വേവർ ഓഫ് റൈറ്റ്സ് എന്ന ലീഗൽ പ്രിൻസിപ്പിൾ മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന്റെ ഭാഗമായി ഭരണഘടന അനുവദിക്കുന്നില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുന്ന ജുഡീഷ്യൽ റിവ്യൂ അനുവദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 13. പൗരന്മാർക്ക് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ദ വെരി ഹാർട്ട് ആൻഡ് സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ അനുച്ഛേദത്തിന് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ ഒരു പൗരന് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെയോ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നീതിപീഠമായ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാൻ ഭരണഘടന അനുവാദം നൽകുന്നു.
ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഒരു പൗരന് സംരക്ഷിച്ചു നൽകുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ രേഖാമൂലമുള്ള ഉത്തരവുകളെ റിട്ട്

0: എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന കിങ് ജോൺ പൗരന്മാർക്ക് അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ചരിത്ര പ്രസിദ്ധമായ എഴുതി തയ്യാറാക്കിയ രേഖയിൽ ഒപ്പുവെച്ചതാണ് മഗ്ന കർട്ട എന്ന പേരിൽ ചരിത്രത്തിന്റെ ഭാഗമായത്. ഈ രേഖാമൂലമുള്ള ഉറപ്പിൽ നിന്നാണ് റിട്ടുകളുടെയും ഉത്ഭവം. അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ ലഭ്യമായിരിക്കുന്ന റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന ആശയം ഇംഗ്ലണ്ടിൽ നിന്നും സ്വീകരിച്ചതാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം 5 റിട്ട് പെറ്റീഷനുകളിലൂടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ അനുവദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 32. സംരക്ഷണാർത്ഥം 5 തരം റിട്ടുകളാണ് നിലവിലുള്ളത്. റിട്ടുകളുടെ പേരുകൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ 5 തരം റിട്ടുകൾ ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, കോ വാറണ്ടോ, സെർഷ്യുറാറി, പ്രൊഹിബിഷൻ എന്നിങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ പദത്തിന്റെ ആംഗല ഭാഷയിലെ അർത്ഥം യു മേ ഹാവ് ദി ബോഡി, ശരീരം ഹാജരാക്കുക എന്നതാണ്. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടുവാൻ വേണ്ടി ഫയൽ ചെയ്യുന്ന റിട്ട് ഹർജിയാണ് ഹേബിയസ് കോർപ്പസ്. തടവിലാക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കോ അയാളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികൾക്കോ ഈ റിട്ട് ഹർജി കോടതിയിൽ സമർപ്പിക്കുവാൻ കഴിയും. നിയമവിരുദ്ധമായി തടങ്കലിലായ ഒരു വ്യക്തിയെ മോചിപ്പിക്കുക എന്നതാണ് ഈ റിട്ടിന്റെ പ്രധാന ലക്ഷ്യം. ഭരണഘടനയുടെ അനുച്ഛേദങ്ങളായ 19, 21, 22 പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന ഏകപക്ഷീയമായ ഭരണകൂട നടപടിക്കെതിരെ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസിന്റെ ലക്ഷ്യം. രക്ഷകർത്താക്കളെ അന്യായമായി തടങ്കലിൽ വയ്ക്കുന്ന മക്കൾക്കെതിരെയും പ്രായപൂർത്തിയായ മക്കളെ അന്യായ തടങ്കലിൽ വയ്ക്കുന്ന രക്ഷകർത്താക്കൾക്കെതിരെയും ഈ റിട്ട് നിലനിൽക്കുന്നതാണ്. രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിലെ നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജൻ എന്ന യുവാവിനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായുള്ള വാർത്തയെ അടിസ്ഥാനമാക്കി രാജന്റെ പിതാവ് പ്രൊഫസർ ഈശ്വര വാര്യർ മകനെ ഹാജരാക്കണമെന്ന ആവശ്യവുമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി കേരളത്തിലെ നിയമ ഭരണരംഗത്ത് വൻ കോളിളക്കമുണ്ടാക്കിയ സംഭവമാണ്. രാജന്റെ തിരോധാനം ഇന്നും ദുരൂഹമായി തുടരുന്നു. അടുത്ത തരം റിട്ട് പെറ്റീഷനാണ് മൻഡാമസ്. മൻഡാമസ് എന്നാൽ ഐ ഓർഡർ അഥവാ വി ഓർഡർ, നമ്മൾ ആജ്ഞാപിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. തന്റെ നിയമാനുസൃതമുള്ള കടമ നിർവഹിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ വിസമ്മതിക്കുന്നതോ ആയ സ്റ്റേറ്റിന്റെ പ്രതിനിധിയായ ഉദ്യോഗസ്ഥനോട് തന്റെ കർത്തവ്യം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്ന ഉത്തരവാണ് റിട്ട് ഓഫ് മൻഡാമസ്. ഉദ്യോഗസ്ഥരെ കൂടാതെ സ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന പൊതുസ്ഥാപനങ്ങൾ, കീഴ്ക്കോടതികൾ, ട്രൈബ്യൂണലുകൾ എന്നിവയ്ക്കെതിരെയും മൻഡാമസ് പുറപ്പെടുവിക്കാൻ കഴിയും. അടുത്ത റിട്ടാണ് കോ വാറണ്ടോ. കോ വാറണ്ടോ എന്ന പദത്തിന്റെ അർത്ഥം വിത്ത് വാട്ട് അതോറിറ്റി, എന്ത് അധികാരത്തിലാണ് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പൊതു ഓഫീസുകളിൽ പ്രവർത്തിക്കാൻ അർഹതയില്ലാത്ത ആളുകൾക്കെതിരെയാണ് കോ വാറണ്ടോ റിട്ട് പ്രയോഗിക്കുന്നത്. വ്യക്തിയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതല്ല കോ വാറണ്ടോ, പകരം ആ ഓഫീസ് അല്ലെങ്കിൽ പദവിയിൽ ഇരിക്കാനുള്ള നിയമപരമായ അവകാശത്തെ പരിശോധിക്കുന്നതാണ് കോ വാറണ്ടോ റിട്ട് ചെയ്യുന്നത്. പ്രൊഹിബിഷൻ എന്നാൽ ടു ഫോർബിഡ്, തടയുക എന്നാണ് അർത്ഥമാക്കുന്നത്. കീഴ്ക്കോടതികളോ ട്രിബ്യൂണലുകളോ അവരുടെ അധികാര പരിധി ലംഘിക്കാൻ ശ്രമിച്ചാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന നിരോധന ഉത്തരവാണ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ. സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരികൾക്കെതിരെയോ നിയമനിർമ്മാണ സ്ഥാപനങ്ങൾക്കെതിരെയോ റിട്ട് ഓഫ് മൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. അടുത്ത റിട്ടായ സെർഷ്യുരാരി അർത്ഥമാക്കുന്നത് ടു ബി സർട്ടിഫൈഡ്, പരിശോധിക്കപ്പെടേണ്ടതായി ഉണ്ട് എന്നാണ്. കീഴ്ക്കോടതികൾ, അർദ്ധ ജുഡീഷ്യൽ ബോഡികൾ, ട്രൈബ്യൂണലുകൾ എന്നിവ അതിന്റെ അധികാര പരിധിക്ക് അപ്പുറം വിധിയോ ഉത്തരവോ പുറപ്പെടുവിച്ചിട്ടുണ്ട് എങ്കിൽ ഉയർന്ന കോടതിക്ക് ഇടപെടാൻ കഴിയുന്ന, അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇടപെടാൻ കഴിയുന്ന റിട്ട് പെറ്റീഷനാണ് സെർഷ്യുറാറി എന്നറിയപ്പെടുന്നത്. റിട്ട് പെറ്റീഷനുകളിൽ ഏറെ പ്രചാരം നേടിയ വ്യവഹാര വ്യവസ്ഥയാണ് പൊതു താല്പര്യ ഹർജികൾ അഥവാ പബ്ലിക് ഇന്ററസ്റ്റ് ലിറ്റിഗേഷൻ. സമൂഹത്തിലെ ഒരു പൊതുവായ നന്മയെ ഉദ്ദേശിച്ചോ നീതി നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗത്തിനു വേണ്ടിയോ ഒരു വ്യക്തിയോ സംഘടനയോ നൽകുന്ന വ്യവഹാരങ്ങളാണ് പൊതു താല്പര്യ ഹർജി അഥവാ പബ്ലിക് ഇന്ററസ്റ്റ് ലിറ്റിഗേഷൻസ്. ഹർജിക്കാരന്റെ വ്യക്തിപരമായ നേട്ടം അല്ല പൊതു താല്പര്യ ഹർജിയുടെ ലക്ഷ്യം. 1960s അമേരിക്കൻ നിയമ സംവിധാനത്തിൽ രൂപം കൊണ്ട ഒരു വ്യവഹാര സംഹിതയാണ് പൊതു താല്പര്യ ഹർജികൾ. ഭാരതത്തിൽ പൊതു താല്പര്യ ഹർജികൾ പ്രചാരം നേടുന്നത് 1980s തുടക്കത്തിലാണ്. ജസ്റ്റിസ് പി എൻ ഭഗവതിയും വി ആർ കൃഷ്ണയ്യരും പൊതു താല്പര്യ ഹർജികളിന്മേൽ ഫലവത്തായ തീരുമാനം എടുക്കുന്നതിലും പ്രാധാന്യത്തോടുകൂടി പ്രോത്സാഹിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ച ആദ്യകാല സുപ്രീംകോടതി ന്യായാധിപന്മാരാണ്. രാമകൃഷ്ണൻ ആൻഡ് അനദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന പൊതു താല്പര്യ ഹർജിയെ തുടർന്നാണ് പൊതു ഇടങ്ങളിൽ പുകവലി നിരോധിക്കുന്ന ചരിത്ര പ്രധാനമായ വിധിന്യായം പുറപ്പെടുവിക്കുന്നത്. അതേ തുടർന്ന് വന്ന സുപ്രധാന നിയമനിർമ്മാണത്തിലൂടെയാണ് സിഗരറ്റിന്റെയും മറ്റു പുകയില ഉത്പന്നങ്ങളുടെയും ഉത്പാദനവും വിപണനവും വിതരണവും പരസ്യവും നിയന്ത്രിക്കുന്ന COPTA കോപ്റ്റ ആക്ട് 2003 നിലവിൽ വന്നത്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 359. രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ ഭരണഘടന ഉറപ്പു നൽകുന്ന പല മൗലിക അവകാശങ്ങളും പൗരന്മാർക്ക് നിഷേധിക്കപ്പെടുന്നു അഥവാ സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ ആർട്ടിക്കിൾ 359 അനുശാസിക്കുന്നതനുസരിച്ച് ആർട്ടിക്കിൾ 20 നിഷ്കർഷിക്കുന്ന പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ് കുറ്റങ്ങൾ പ്രൊട്ടക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് കൺവിക്ഷൻ ഓഫ് ഒഫൻസസ് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണവും 21 ഉറപ്പു നൽകുന്ന ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണവും പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടിയും അടിയന്തരാവസ്ഥ കാലത്തുപോലും നിഷേധിക്കാൻ പാടില്ല എന്ന അനുശാസമാണ് ആർട്ടിക്കിൾ 359 അടങ്ങിയിരിക്കുന്നത്. ഭരണഘടനയിൽ ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഭരണഘടന അനുച്ഛേദമായ ആർട്ടിക്കിൾ 32 കുറിച്ചും അനുബന്ധ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 13, 359 അനുച്ഛേദങ്ങളെയും കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം ഇവിടെ സമാപിക്കുന്നു. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നന്ദി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മോശമാക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഇപ്പോ ഏറ്റവും ജോളി കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
1: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
0: ഡ്രസ് മാത്രം പോരല്ലോ, അതിനകത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
1: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
0: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
1: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
0: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
1: നസീം സിഗ്നേച്ചർ,
0: നിയർ രാമേശ്വരൻ ടെമ്പിൾ, അഞ്ചുകല്ലുമൂട്, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ,
5: ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
8: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody and mission. Experience breathtaking magic by Gopinath Muttukad. Stellar vocals from playback.

വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും. സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങൂ, നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാവുപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ, നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതും മാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, സീറോ ഡൗൺ പേയ്മെന്റ് ഓഫറുകളും. ഈ ഓണത്തിന് ഇഷ്ടമുള്ളത് വാങ്ങി ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
5: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensboro Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
3: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ.

0: 2000 മുതൽ 25000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: റിയലി വി കാൻ ഗ്രോ ടുഗദർ.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
6: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
6: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M-Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
7: This is Radio Santanam 90.4 FM. Stay tuned.
8: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. തെക്കേ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഇതിഹാസ ഗായിക എസ് ജാനകി എന്ന ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിക്കുന്നു. സംഗീത ലോകത്ത് ജാനകിയമ്മ എന്ന പേരിൽ സ്നേഹത്തോടെയും ആദരവോടെയും അറിയപ്പെടുന്ന സിസ്ല ശ്രീ രാമമൂർത്തി ജാനകി ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര സംഗീത ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗായികമാരിൽ ഒരാളാണ്. ഔപചാരികമായ ശാസ്ത്രീയ സംഗീത പരിശീലനം നേടിയിട്ടില്ലെങ്കിലും ഈശ്വരദത്തമായ ശബ്ദമാധുര്യവും അസാധാരണമായ ആലാപന മികവും കൊണ്ട് ജാനകിയമ്മ കോടിക്കണക്കിന് സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടി. 1938 April 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലാണ് ജാനകിയമ്മ ജനിച്ചത്. 19 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി 20 ഭാഷകളിലായി ഏകദേശം 48,000 ഗാനങ്ങൾ ജാനകിയമ്മ ആലപിച്ചിട്ടുണ്ട്. മലയാളികളായ സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ശബ്ദമായിരുന്നു എസ് ജാനകി. മലയാള അക്ഷരങ്ങളും അതിന്റെ ഉച്ചാരണ ശുദ്ധിയും കൃത്യമായി പഠിച്ചതിനു ശേഷമേ ജാനകിയമ്മ പാടിയിരുന്നുള്ളൂ. കാമുകിയായും അമ്മയായും താരാട്ടുപാട്ടുകളിലൂടെയും മലയാളി അനുഭവിച്ച സകല വികാരങ്ങൾക്കും ജാനകിയമ്മയുടെ ശബ്ദം കൂട്ടായി. മലർക്കുടി പോലെ, തുമ്പീവ, ഏറ്റുമാനൂരമ്പലത്തിൽ തുടങ്ങിയവ ജാനകിയമ്മയുടെ എക്കാലത്തെയും മികച്ച മലയാളം ഗാനങ്ങളിൽ ചിലതാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 വിവിധ സംസ്ഥാന സർക്കാരുകളുടെ അവാർഡുകൾ 30 നേടിയിട്ടുണ്ട്. കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് 2013 പ്രഖ്യാപിച്ച പത്മഭൂഷൺ പുരസ്കാരം ജാനകിയമ്മ നിരസിക്കുകയുണ്ടായി. 6 നീണ്ട സംഗീത ജീവിതത്തിന് ശേഷം 2017 പാട്ടുകളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ജാനകിയമ്മയുടെ സംഗീത സബരിയയിലൂടെയും മാസ്മരിക ശബ്ദത്തിലൂടെയും തലമുറകളെ വിസ്മയിപ്പിച്ച എസ് ജാനകി 2026 July 11 ഈ ലോകത്തോട് വിട പറഞ്ഞു. എങ്കിലും ജാനകിയമ്മ പാടിയ അനശ്വര ഗാനങ്ങളിലൂടെയും മാധുര്യമുള്ള ശബ്ദത്തിലൂടെയും മലയാളികളുടെയും സംഗീത ലോകത്തിന്റെയും മനസ്സിൽ ഇന്നും ജീവിക്കും. ഇന്ന് ജാനകിയമ്മയുടെ കുറച്ച് ഗാനങ്ങളാണ് ഗാനവീഥിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയെ കാണാൻ. വി അബ്ദുള്ളയും പി ഭാസ്കരനും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ കഥയും സംഭാഷണവും E.M. Govoor നിർവഹിച്ചത്. ഈ സിനിമ സംവിധാനം ചെയ്തതും ഗാനങ്ങൾ രചിച്ചതും പി ഭാസ്കരൻ മാഷാണ്. സത്യനും അംബികയുമാണ് നായികാ നായകന്മാർ. കെ രാഘവൻ സംഗീതം നൽകിയ 8 ഈ സിനിമയിലുണ്ട്. 1963 ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മോഹനം രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഈ പ്രശസ്ത ഗാനം ജാനകിയമ്മയുടെ ഗാനശേഖരത്തിൽ ഒന്നാമതാണ് എന്ന് പറയാം. ഇന്നും ഈ നിത്യഹരിത ഗാനം മലയാളി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust Kollam.
1: നിരീക്ഷണ 1982 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ബാലു മഹേന്ദ്രയുടെ സംവിധാനം. അർച്ചനയും ബാലു ചന്ദ്രുമായിരുന്നു നായിക നായകന്മാർ. ജോൺ പോണിന്റെ കഥയ്ക്ക് ബാലു മഹേന്ദ്ര തന്നെയാണ് തിരക്കഥ എഴുതിയത്. 1985 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം യാത്രയുടെ തെലുങ്ക് റീമേക്കാണ് നിരീക്ഷണ. ആചാര്യ ആദ്രേയയുടെ മനോഹരമായ വരികൾ, ഇളയരാജയുടെ മാസ്മരിക സംഗീതം, ജാനകിയമ്മയുടെ ആലാപനം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: സ്വപ്നം. 1973 പുറത്തിറങ്ങിയ സ്വപ്നം എന്ന മലയാള ചലച്ചിത്രത്തിന്റെ കഥ എഴുതിയത് പ്രശസ്ത എഴുത്തുകാരനായ പി കേശവദേവ് ആണ്. ഇദ്ദേഹത്തിന്റെ അതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത് തോപ്പിൽ ഭാസിയാണ്. ബാബു നന്ദിഗോഡ് ആയിരുന്നു സംവിധാനം. മധു, നന്ദിത ബോസ്, സുധീർ, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ONV കുറുപ്പുമാഷിന്റെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം, ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം.

0: ആൾക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ വൺ പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
5: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
6: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
5: ലോട്ടറി ഒന്നും അല്ല,
6: പിന്നെ
5: ചിട്ടിയാണ് അടിച്ചത്.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
8: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
8: 9446340979.
7: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
8: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
7: Really, we can grow together.
9: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
10: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
11: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
10: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
11: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
7: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
12: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
13: August 1 to September 15 കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
12: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
13: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
14: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission.

0: experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R. and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. കൂടെവിടെ പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച് 1983 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കൂടെവിടെ. മമ്മൂട്ടി, സുഹാസിനി, റഹ്മാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വാസന്തിയുടെ മുൺകിൽ പൂക്കൾ എന്ന തമിഴ് നോവലിനെ ആസ്പദമാക്കിയാണ് പത്മരാജൻ ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത്. തെന്നിന്ത്യൻ ചലച്ചിത്ര നടനായ റഹ്മാൻ അഭിനയിച്ച ആദ്യ ചലച്ചിത്രമാണ് കൂടെവിടെ. ഊട്ടിയിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ അധ്യാപികയായ ആലീസ് അവഗണിക്കപ്പെട്ട, അനുസരണക്കേട് കാണിക്കുന്ന രവി എന്ന വിദ്യാർത്ഥിയുമായുള്ള അവളുടെ ബന്ധം കാമുകൻ ക്യാപ്റ്റൻ തോമസിന് തീവ്രവും മാരകവുമായ അസൂയ ഉളവാക്കുന്നു. ഇത് കൈവശാവകാശപരവും വിഷലിപ്തവുമായ പുരുഷത്വത്തിന്റെ വിനാശകരമായ അനന്തരഫലങ്ങൾ തുറന്നു കാട്ടുന്നു. ഉൻവി കുറുപ്പ് മാഷിന്റെ മനോഹരമായ വരികൾക്ക് ജോൺസൺ മാസ്റ്ററുടെ ഈണം. ജാനകി അമ്മയുടെ ആ പ്രശസ്ത ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
2: ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 30, ഹോങ്കോങ്ങിന് ജപ്പാനിൽ നിന്ന് മോചനം ലഭിച്ചതും ISRO GSAT-7 വിക്ഷേപിച്ചതും തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി നിലവിൽ വന്നതുമൊക്കെ ഒരു ഓഗസ്റ്റ് 30. ഓഗസ്റ്റ് 30 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ഓഗസ്റ്റ് 30, ഹോങ്കോങ്ങിന് ജപ്പാനിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സഹായത്തോടെ മോചനം ലഭിച്ചത് 1945 ഓഗസ്റ്റ് 30. 2013 ഓഗസ്റ്റ് 30 ISRO നിർമ്മിച്ച സൈനിക ആവശ്യങ്ങൾക്കുള്ള GSAT-7 വിക്ഷേപിച്ചത്. ഇംഗ്ലണ്ടിലെ വടക്കേ അമേരിക്കൻ കോളനിയായ പെൻസിൽവാനിയ പ്രവിശ്യയുടെ സ്ഥാപകനും എഴുത്തുകാരനുമായ വില്യം പെൻ പുതിയ ലോകം കണ്ടെത്തുന്നതിനായി ഇംഗ്ലണ്ട് വിട്ടത് 1682 ഓഗസ്റ്റ് 30. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കക്കാരൻ എന്ന പദവി ഗുയോൺ എസ് ബ്ലൂഫോർഡ് ജൂനിയർ കരസ്ഥമാക്കിയത് 1983 ഇന്നേ ദിവസമായിരുന്നു. രണ്ടാം മാനസാസ് യുദ്ധം എന്നറിയപ്പെടുന്ന രണ്ടാം ബുൾറൺ യുദ്ധം കോൺഫെഡറേറ്ററുകളുടെ വിജയത്തിൽ അവസാനിച്ചത് 1862 ഓഗസ്റ്റ് 30. വിർജീനിയയിലെ മാനസസാനിന് സമീപമായിരുന്നു യുദ്ധം നടന്നത്. രാംസാദ് സിഖ് നാലാമത്തെ സിഖ് ഗുരുവായി സ്ഥാനമേറ്റത് 1574 ഓഗസ്റ്റ് 30. 1957 ഓഗസ്റ്റ് 30 തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായി നിലവിൽ വന്നത്. ഇന്ത്യൻ വാർത്താവിനിമയ ഉപഗ്രഹമായ ഇൻസാറ്റ് 1B USA ഫ്ലോറിഡയിലുള്ള കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത് 1983 ഓഗസ്റ്റ് 30. കോൺഗ്രസിന് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ട്

0: ലാഹോർ സമ്മേളനം നടന്നത് 1928 ഓഗസ്റ്റ് 30-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസുമനസർവാർത്ഥാനമുപക്രമേയന്നുത്തന്നമാമി ഗജാനനം ദോർഭിർയുക്ത ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: नमः।
1: हरि ओम। मया ततमिदं सर्वं जगदव्यक्तमूर्तिनामस्थानि सर्वभूतानि न चाहं तेष्वस्थितः न च मस्थानि भूतानि पश्यमे योगमैश्वरं भूतभृन्न च भूतस्थः ममात्मा भूतभावनः എന്ന അറിവില്ല. കേട്ടില്ലേ? നാല് അഞ്ച് ശ്ലോകങ്ങളിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇവിടെ അവിധിപൂർവകം എന്ന് പ്രയോഗിച്ചതുകൊണ്ട് അർത്ഥമാക്കിയത്. വ്യക്തമായിരിക്കട്ടെ. അവർ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ വിധിപൂർവകം അല്ല. പിന്നെയോ, ഏഹി ഐഹിക ആമുഷ്മിക ഫലാർത്ഥിന, അവർ ഇഹലോകത്തിലും അതുപോലെ തന്നെ സ്വർലോകത്തിലും ഒക്കെയുള്ള ഫലങ്ങളെയാണ് ലക്ഷ്യമാക്കുന്നത്, അല്ലാതെ തത്വജ്ഞാനമോ ജീവൻ മുക്തിയോ അല്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇതൊന്നും തെറ്റെന്ന് പറയല്ല കേട്ടോ, ഇറ്റ്സ് ഓക്കെ. അവിധിപൂർവകമായാലും ചെയ്തോട്ടെ, പക്ഷേ അവരവർക്കോ കുടുംബത്തിനോ സമാജത്തിനോ രാഷ്ട്രത്തിനോ പ്രകൃതിക്കോ ദ്രോഹം ചെയ്യുന്നതാവരുത്. ആ അച്ചടക്കം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, കാമ്യകർമ്മങ്ങളെ അനുവദിച്ചിരിക്കുന്നു. കാമ്യകർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ അത് വിധിവിഹിതമായ രീതിയിൽ, വിധിവിഹിതം എന്ന് പറഞ്ഞാൽ വേദപ്രോക്തമായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറെ കാലം കഴിയുമ്പോ ഇതിലൊക്കെ എന്തായിരിക്കണേ എന്നൊരു തോന്നൽ വരും. ആ വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ മുക്തിക്ക് ഉപായമാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കാമന തോന്നുന്നതിനെ നമ്മൾ തടഞ്ഞു വെക്കേണ്ട കാര്യമില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കാമോ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാമോ ആയിക്കോളൂ, ഒരു തെറ്റുമില്ല. വൈരാഗ്യം ശരിക്കും വന്നു ചേരുമ്പോഴേ ആ വഴിയെ അനുസരിക്കാവൂ. അല്ലാതെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഒരാള് പറഞ്ഞു കേട്ടില്ലേ, സ്വാമിജി വീട്ടിലെല്ലാവരും സീരിയലിന്റെ ചോട്ടിലാണ്. അപ്പൊ സ്വാമി ചോദിച്ചു, അങ്ങ് കാണാറില്ല? ഞാൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ല. അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു, ചില ദിവസം പോയി കണ്ടു നോക്കൂ. അയ്യോ സ്വാമി, പെട്ടു. അങ്ങനെയാണെങ്കിൽ അങ്ങ് കാണാതിരിക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുക. മനസ്സിലായില്ലേ? അവിടെ വേണ്ട പക്വത വന്നിട്ടില്ല, അതിൽ മൂല്യമുണ്ട്. ആ മൂല്യം കൂടി ചോർന്നു പോയാലേ പക്വതയായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാമിക്കുന്നത് തെറ്റാണ് എന്ന് ചിന്തിക്കേണ്ട, പ്രാർത്ഥിക്കുന്നത് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നത് തെറ്റാണ് എന്ന് ആലോചിക്കേണ്ട, അതൊക്കെ അതിന്റെ പാട്ടിന് പോട്ടെ. ഇത്രയാണ് ഒരു ഔചിത്യം പാലിക്കേണ്ടത്, ആർക്കും ദ്രോഹം നൽകാതിരിക്കും, അങ്ങനെ ഒരു ഔചിത്യം. അങ്ങനെ പോകെ പോകെ കിം പ്രജയ കിം അനേന ധനേന എന്നിങ്ങനെയുള്ള വൈരാഗ്യ ചിന്ത കുറച്ച് കിട്ടും. ഈ ആശയം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. വന്യദേവതാ ഭക്തന്മാര്, ഏഷൈവ പരദേവതാത്തു ഏതസ്യ ആരാധനേന അഹം കൃതാർത്ഥ സ്യാമിതി ആസ്തിക്യ ബുദ്ധി. ഈ ഇഷ്ടദേവതയെ ഞാൻ ആരാധിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനാവും, എനിക്ക് ഫലം കിട്ടും എന്ന ബുദ്ധിയാണ് ആസ്തിക്യ ബുദ്ധി, ശ്രദ്ധ. ആ ശ്രദ്ധ കൊണ്ട് സമേതാസന്ത അവര് ആരാധിക്കും. മമ ഏതസ്യാഹ ആരാധക അഹം ഇതി സ്വഭിന്നത്വേന ഗൃഹീതയാ. ഇന്ദ്രാദി ദേവതകളെയൊക്കെ തന്നിൽ നിന്ന് അന്യമായിട്ട് കാണുന്നു. കേട്ടില്ലേ? ഞാൻ ആരാധകൻ, ഇതൊക്കെ ആരാധ്യം എന്ന നിലയിൽ കാണുന്നു. ഇതാണ് അന്യദേവതാ ഭക്തി. നേരത്തെ പറഞ്ഞ ഭക്തിയോ അനന്യാശ്ചിന്തയന്തോമം. അത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം.

ആരാധനെ ഭക്തിയുക്ത ഭൂത്വാ യജന്തേ തേപി ഇന്ദ്രാദിദേവതാ യാചകാഹ മാമേവ സർവാത്മകത്വാദ് യജന്തി. അവരും എന്നെ തന്നെയാണ് യജിക്കുന്നത്. എന്താ കാരണം? ഞാൻ സർവാത്മകനാണ്, ഇന്ദ്രനിലെ ആത്മാവും ഞാൻ തന്നെയാണ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്ത് പറഞ്ഞു കഴിഞ്ഞു? അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹം ഔഷധം മന്ത്രോഹമഹമേ വാജ്യം അഹമഗ്നിരഹം ഹുതം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു യജ്ഞാന്തരീക്ഷത്തിലെല്ലാം ഞാനായതുകൊണ്ട് അവര് അർപ്പിക്കുന്നതൊക്കെ എന്റെ അടുത്ത് തന്നെയാ വരുന്നത്. പക്ഷെ എന്താ പ്രശ്നം? കസ്മാത്തെ അവിധിപൂർവകം യജന്തെ ഇതി ഉച്ചയതെ യസ്മാത്. എന്തേ അവരെ കുറിച്ച് അവിധിപൂർവകമാണ് അവര് യജിക്കുന്നത് എന്ന് പറഞ്ഞത്? അതിന്റെ കാരണം 24-ാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നു. 24-ാമത്തെ ശ്ലോകം, അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേ

तस्यवन्ति ते अहम् हि सर्वयज्ञानां भोक्ता च प्रभुरेव च न तु मामभिजानन्ति तत्त्वेनातश्च्यवन्ति ते ते तत्त्वेन च्यवन्ति അവര് തത്വത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നു. എന്താ കാരണം? അഹം ഹി സർവയജ്ഞാനാം, സകല യജ്ഞങ്ങളുടെയും, ശ്രൗതാനാം സ്മാർത്താനാം ച, വൈദിക യജ്ഞങ്ങളുടെ കാര്യത്തിലായാലും ശരി, വൈദിക യജ്ഞങ്ങളെ യാഗങ്ങൾ എന്നാണ് പറയുക, സ്മാർത്തകർമ്മങ്ങൾ അവയാണ് യജ്ഞങ്ങൾ എന്ന് സാങ്കേതികമായിട്ട് പറയുക. അപ്പൊ യാഗയജ്ഞം എന്ന് പറഞ്ഞാൽ യഥാക്രമം വൈദികമെന്നും സ്മാർത്തമെന്നും മനസ്സിലാക്കിക്കൊള്ളണം. സ്മാർത്തകർമ്മം എന്ന് പറഞ്ഞാല് സമാജ സേവനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, കൂപതടാകാതി നിർമ്മാണം എന്നിങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുക. ഇപ്പൊ സോഷ്യൽ സർവീസ് ഒക്കെ സ്മാർത്ത കർമ്മമാണ്, അഗ്നിഹോത്രാദിയൊക്കെ വൈദിക കർമ്മമാണ്. അങ്ങനെയുള്ളവ അവയുടെയൊക്കെ ദേവതാത്മത്വേന ഭോക്താച്ച പ്രഭു ഏവ, അവയുടെയൊക്കെ ഭോക്താവും പ്രഭുവും ഒക്കെ ആരാണ്? ഞാൻ തന്നെയാണ്. പക്ഷേ അധിയജ്ഞോഹമേവാത്ര ഇതി യുക്തം, അധിയജ്ഞം ഞാനാണ്, അധിദൈവം ഞാനാണെന്നൊക്കെ പറഞ്ഞല്ലോ 8-ാം അധ്യായത്തില്. അതൊന്നും പക്ഷെ ഇവര് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് എന്താ പ്രശ്നം? നതു മാം അഭിജാനന്തി, അവര് ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ച്യവന്തി പ്രച്യവന്തേ തേ, അവര് തത്വനിഷ്ഠയിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നു. അവർക്ക് തത്വബോധമുണ്ടെങ്കിൽ ജന്മസാക്ഷാത്കാരം നേടാൻ കഴിയും, അതിനിവിടെ സ്കോപ്പില്ലാതെ പോകുന്നു. യജന്തി അവിധി പൂർവകം. സർവം ഖലു ഇതം ബ്രഹ്മ എന്ന ബോധ്യത്തിലേക്ക് അവര് ഉയർത്തപ്പെടുന്നില്ല. യഥാഭൂതസ്വരൂപേണ മാം ബ്രഹ്മ ന ജാനന്തി അതഃ ച്യവന്തി തേ കദാപി ന മുക്തിം വിന്ദതി ഇത്യർത്ഥ. സർവഭൂതാത്മ ഭൂതാത്മകനാണ് ഭഗവാൻ എന്നവരറിയാത്തത് കൊണ്ട് തത്വത്തിൽ നിന്ന് അവര് പതിച്ചു പോകുന്നു, ജന്മസാഫല്യം നേടാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഏത് ദേവതയെ ഉദ്ദേശിച്ച് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴും പിറകിൽ സർവേശ്വരനാണ് ആധാരമായിട്ടുള്ളത് എന്ന് ഓർമ്മിച്ചാൽ ക്രമേണ അന്യദേവത ആരാധനയൊക്കെ അനന്യ ഈശ്വര ആരാധനയായി അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും. ബേസിക്കലി അങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യപ്പെടും എന്ന് പറയും. കാമനകളൊക്കെ ക്രമേണ അരങ്ങൊഴിഞ്ഞു പോവും, കാമനാശല്യങ്ങൾ അസ്തമിക്കും, ഇതൊക്കെ സംഭവിക്കും. അതാണ് ഇവിടുത്തെ സൂചനകൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടുന്ന പ്രയോജനം. തത്വേനാതശ്ച്യവന്തി തേ.

मद्भत् यान्ति मद्याचिनोऽपि माम्। ഏഴാം അധ്യായത്തിലും ഇതേ ആശയം.

0: വിഷയം പ്രതിപാദിച്ചതാണ്. ആരാരെ ഏതേതിനെ യജിക്കുന്നുവോ അവരവര് അതാതിനെ പ്രാപിക്കും. അവിടെ ശങ്കരാചാര്യ ചോദിച്ചതാണ്, എന്താ ചോദ്യം? സമാനേ അഭി ആയാസേ, രണ്ടിലും ആയാസമൊക്കെ സമമാണല്ലോ. യാന്തി ദേവവ്രതാദേവൻ പിതൃൻ യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യാഹ മദ്യാജിനോ അഭി മാം യാന്തി. യാന്തി എന്ന് പറഞ്ഞാൽ പോകുന്നു, പ്രാപിക്കുന്നു. ദേവവ്രതാൻ, ദേവന്മാരെ യജിക്കുന്നവര്, ഗച്ഛന്തി, എവിടെ ചെല്ലും അവര്? ദേവേഷു, ദേവന്മാരിലേക്ക് ചെല്ലും. യാന്തി ദേവവ്രതാഹ ദേവാൻ യാന്തി, ദേവന്മാരെ പ്രാപിക്കും. പിതൃൻ യാന്തി പിതൃവ്രതാഹ, പിതൃക്കളിൽ ഭക്തിയുള്ളവര്, പിതൃക്കളെ യജിക്കുന്നവര് പിതൃക്കളെ പ്രാപിക്കും. ഭൂതങ്ങളെ യജിക്കുന്നവർ ഭൂതജാലങ്ങളെ പ്രാപിക്കും. എന്നിട്ട് കൺക്ലൂഷൻ എന്താണ്? മദ്യാചിനാഹ, എന്നെ ഭജിക്കുന്നവരാകട്ടെ, മാം ഏവ യാന്തി, എന്നെ തന്നെ പ്രാപിക്കുന്നു. ആശയം മനസ്സിലായില്ലേ? ഇവിടെ ദേവന്മാരെ യജിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഭാഷയിൽ ഇന്ദ്രിയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മമായ അന്വേഷണത്തിലൊക്കെ മുഴുകിയിട്ടുള്ളവര്, ഇന്ദ്രിയ ഭോഗത്തിന്റെ വിഷയത്തിൽ അഭിരമിക്കുന്നവർ, അവര് സ്വർലോകാദികളിലൊക്കെ എത്തിച്ചേരുന്നു. പറയാം, പിതൃക്കളെ യജിക്കുന്നവര് എന്ന് പറഞ്ഞാൽ ഏത് നേരവും തറവാട്ടിനെ കുറിച്ച്, അപ്പനപ്പൂപ്പന്മാരുടെ കാര്യത്തെ കുറിച്ച്, അതിനെ കുറിച്ചേ ഡിസ്കഷൻ ഉള്ളൂ. ചിലരങ്ങനെയുണ്ട്, അവര് ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്മാരകം കെട്ടിക്കളയും. പിതൃക്കളെ യജിക്കുന്നതിലാണ് അവർക്ക് താല്പര്യം എന്ന് പറയാ. അവരുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എപ്പോഴും എന്തായിരിക്കും? പിതൃക്കളെ കുറിച്ച്. അത് സ്വന്തം അച്ഛന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛന്റെ ആ തായ് വഴിയെ കുറിച്ചാവാം, ഇല്ലെങ്കിലോ നാട്ടിലെ പഴയ കാർന്നോമാരെ കുറിച്ചൊക്കെ. ഇങ്ങനെയുള്ള ഡിസ്കഷനിലാണ് എപ്പോഴും ഇവർ ഇൻവോൾവ് ആയിരിക്കുക എന്ന് പറയും. മനസ്സിലാവുന്നില്ലേ? അത് ബാക്കിയുള്ളവർക്ക് അത് ഇഷ്ടാവില്ല. ആ ചർച്ച അനങ്ങിയാ തുടങ്ങി, വേഗം രക്ഷപ്പെടട്ടെ. പിതൃവും ഞാന്തി പിതൃവ്രതാഹ. ഇനി ഭൂതങ്ങളെ എന്ന് പറഞ്ഞാലോ, ഈ ഭൂതങ്ങളുടെ കാര്യത്തിൽ ഓരോ ഭൂതത്തെ സംബന്ധിക്കുന്ന ഗവേഷണങ്ങളൊക്കെ, അവര് ഭൂതങ്ങളെ പ്രാപിക്കുന്നു. ഭൂതങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സാമർഥ്യമുണ്ടാവുന്നു. ആറ്റം ബോംബൊക്കെ വേണമെങ്കിൽ ഈ ഗണത്തിൽ പെടുത്തി പരിഗണിക്കാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള സൂക്ഷ്മമായ ഭൂത തലങ്ങളിലുള്ള ഗവേഷണമൊക്കെ നടത്തി അതിലവർ വിജയിക്കുന്നർത്ഥം. ഏതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതാതിൽ ഭഗവാൻ ശ്രദ്ധ ഉറപ്പിച്ചു തരുമെന്നും അതാത് ഫലങ്ങൾ നേടിയെടുക്കുമെന്നും ഒക്കെ ഏഴാം അധ്യായത്തെ പറഞ്ഞില്ലേ? അത് തന്നെയാണ് ഇവിടെയും ചിന്തിക്കേണ്ടത്. മദ്ഭക്താഹ മാം യാന്തി, ഇതാണ് കൺക്ലൂഷൻ. എന്റെ ഭക്തന്മാരാകട്ടെ എന്നെ പ്രാപിക്കാൻ ഇടവരും. മാമേവ ന ഭജന്തേ അജ്ഞാനാത് തേനത്തെ അഫലഭാജോ ഭവന്തി ഇത്യർത്ഥ. അവര് അജ്ഞാനം കൊണ്ട് എന്നെ ഭജിക്കുന്നില്ല, അതുകൊണ്ട് ജന്മസാഫല്യം നേടാൻ കഴിയാത്തവരായിട്ട് പോകുന്നു. അഫലഭാജ ഭവന്തി, ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ.

0: സാങ്കേതിക സഹായം ശ്യാം ദാസ്.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓണസദ്യയും സമ്മാനങ്ങളുമായി സ്കൈസെൽ ഒരുങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും സ്കൈസെല്ലിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാഡ്ജറ്റുകൾ വാങ്ങും. നേടൂ ഉറപ്പായ സമ്മാനങ്ങൾ. ഓണാഉപഹാരം, ഇന്നർ സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, എയർ ഫ്രൈയർ, സൗണ്ട് ബാർ പർച്ചേസ് ചെയ്യൂ. നേടൂ ക്യാഷ് ബാക്ക് ഓഫർ. അതുമാത്രമല്ല, മികച്ച എക്സ്ചേഞ്ച് ബോണസ്, ഈസി EMI, 0 down payment ഓഫറുകളും. ഈ ഓണത്തിൽ ഇഷ്ടമുള്ളത് വാങ്ങും, ഇഷ്ടം പോലെ ഗിഫ്റ്റുമായി മടങ്ങൂ. സ്കൈസെൽ, ഓണം ആഘോഷമാവട്ടെ.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravishankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.

0: ഫീസിന്റെ ടെൻഷൻ.
1: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
2: RBI പറയുന്നു,
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: UPI has made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. നഗരവീഥികളിൽ ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിയായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ ഏറ്റവും ആകർഷകം. ഘോഷയാത്ര ആസ്വദിക്കാൻ ഉച്ചയോടെ തന്നെ ജനങ്ങൾ റോഡിന് ഇരുവശവും തടിച്ചുകൂടിയിരുന്നു. 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. നാടൻ കലകളും തനത് രൂപങ്ങളും ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരുടേത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്.
2: ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
4: This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. No other state in this country is being called as the God's own country. That is Kerala, that we all are proud of it.
2: മന്ത്രി മോൻസ് ജോസഫ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, റോജി എം ജോൺ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പമ്പാ നദിയിൽ നടക്കുന്ന ജലമേളയിൽ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: പമ്പയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി മത്സരവള്ളംകളി അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു കഴിഞ്ഞു. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ

0: പങ്കെടുക്കുന്നത്. ആദ്യം ബി ബാച്ചിന്റെ മത്സരവള്ളംകളിയും പിന്നീട് എ ബാച്ചിന്റെ മത്സരവള്ളംകളിയുമാണ് പൂർത്തിയായിട്ടുള്ളത്. പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1500 മീറ്റർ ദൂരത്തിലാണ് വള്ളംകളി നടക്കുന്നത്. വേഗതയ്ക്കൊപ്പം വള്ളപ്പാട്ടും വസ്ത്രധാരണവും ഒക്കെ മത്സരവിജയികളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്.
1: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ആലപ്പുഴയിലെത്തിയ അദ്ദേഹം കേരളകൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്തു. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണം അദ്ദേഹം നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 ഭാഗമായ കർമ്മ പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നിശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിന് രാജ്യത്ത് മികച്ച പ്രതികരണം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കി നിശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: नशा मुक्त भारत के लिए क्या आप कोई पावरफुल स्लोगन बना सकते हैं? क्या हमारे यंग म्यूजिशियंस ऐसे सॉन्ग्स बना सकते हैं जिनमें ड्रग फ्री लाइफ का मैसेज हो? क्या स्टूडेंट्स और थिएटर ग्रुप दिल को छू लेने वाले शॉर्ट प्ले लिख सकते हैं? हमारे देश में बेहतरीन कंटेंट क्रिएटर्स की कमी नहीं है. मेरा आग्रह है कि वे अलग अलग भाषाओं में ऐसा कंटेंट बनाए जिससे इस दिशा में समाज को मदद मिले.
1: 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ ബഹിരാകാശം വരെ ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പുതിയ ശക്തി പകരുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നാടിന്റെ മുഖച്ഛായ തന്നെ ഇതിലൂടെ മാറ്റാനാകുമെന്നും വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലി പുരസ്കാരമാണ് താഷ്കെന്റിൽ നടന്ന ചടങ്ങിൽ ഉസ്ബെക് പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവ് സമ്മാനിച്ചത്. ഉഭയകക്ഷി വ്യാപാരം 5 ഇരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഖനനം, ആയുർവേദം, വിനോദസഞ്ചാരം, ഉന്നത വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ചയും നടത്തി. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും അടക്കം കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ ബാറുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 2500 ആളുകളെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിന്റെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് പോയ 19 മലയാളികൾ ഉൾപ്പെടുന്ന 23-അംഗ സംഘം ഇന്നലെ രാത്രിയോടെ കാഠ്മണ്ഡുവിലെത്തിയതായി നോർക്ക അറിയിച്ചു. കൈലാസ ദർശനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ
3: Music with Radio Santhvanam 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: വർഷങ്ങളായുള്ള വിശ്വാസനാമം സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ് ഇനി പുതിയ കളക്ഷനുകളോടെ വീണ്ടും നിങ്ങളിലേക്ക്. റെഡിമെയ്ഡ് വെയേഴ്സ്, കുർത്തീസ്, മെൻസ് കിഡ്സ് കളക്ഷൻസ്, പ്രീമിയം ഇന്നർവെയേഴ്സ്, മഫ്തലാൽ ബെഡ്ഷീറ്റുകൾ, ഓണം കളക്ഷൻസ് തുടങ്ങി വൈവിധ്യമാർന്ന വസ്ത്രശേഖരം. പുതിയ ട്രെൻഡ്സ്, പുതിയ കളക്ഷൻസ്. വേഷം ഏതായാലും, സ്റ്റൈൽ എന്തായാലും, എല്ലാത്തിനും ഒറ്റ ഡെസ്റ്റിനേഷൻ സുദർശന. സുദർശന ടെക്സ്റ്റൈൽസ്, 5 കല്ലമ്മൂട്, കൊല്ലം.
2: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
3: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഹോർട്ടികൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 2-3 തീയതികളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ, ക്ഷീരകർഷകർ, ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന പാസ്ബുക്കിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതിലെങ്കിലും സമാന പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടാകില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089391209 അല്ലെങ്കിൽ 0476269855 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 57 സെക്കൻഡും. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു.

0: വിജയിച്ചു. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലൻഡ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി ശ്രീ ശ്രീ പി രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. That is the reason no other state in this country is being called as the God's own country. There is only one single state in the whole of the nation that is God's country, that is Kerala, that we all are proud of it.
0: ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയോടം ഒന്നാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു.
2: സുഖദ് സംയോഗ് സേ ഹം ഇസ് വർഷ് അപ്നി സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ് കി 15th एनिवर्सरी भी मना रहे हैं. मुझे खुशी है इस विशेष अवसर पर हम अपने संबंधों को कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप का दर्जा देने जा रहे हैं. हम इसके अंतर्गत ठोस लक्ष्य निर्धारित करते हुए आगे बढ़ेंगे.
0: സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. സെപ്റ്റംബർ 1 നടക്കുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കക്കിൽ SSCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26th ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5th ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ബോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് സംഘടന ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം

0: ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റ് കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു.
2: ആജ് ഹമാരി ബേട്ടിയോ കെ സപ്നോ കി ഉഡാൻ ധർത്തി സെ നികൽകർ അന്തരിക്ഷ് തക് പഹുഞ്ച് രഹീ ഹൈ ഔർ ആപ്കോ യേ ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ സപ്നേ ദേഖ്നേ വാലീ ദുനിയാ കി ഹസാരോ ബേട്ടിയോ കോ ഏക് സാത്ത് ജോഡ് റഹാ ഹൈ ഇസ് പ്രയാസ് കാ നാം ഹൈ മിഷൻ ശക്തി സെറ്റ് ഇസ്കേ മാധ്യമ സേ 108 ദേശോ കി 12,000 ഛാത്രാവോ കോ സാറ്റലൈറ്റ് ടെക്നോളജി സീഖ്നേ ഔർ ഇന്നൊവേഷൻ കെ ക്ഷേത്ര മേ ആഗേ ബഡ്നേ കാ അവസർ മിൽ റഹാ ഹൈ.
1: സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപത് തിരങ്കയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 8 കോടിയിലധികം തിരങ്ക സെൽഫികൾ ഇത്തവണ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പിഎം സ്വാനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ മഴയെ തുടർന്ന് ബാലസോറിൽ സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ് ഉത്തര
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: സെലിബ്രേഷൻ വരുമ്പോ ആദ്യത്തെ ചിന്ത എന്തായിരിക്കും?
2: ഏത് ഡ്രസ് ഇടും എന്നല്ലേ.
1: ഡ്രസ് മാത്രം പോരല്ലോ, അതിനൊത്ത് ജ്വല്ലറി, ആക്സസറീസ് എല്ലാം വേണ്ടേ?
2: ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനി ഒരു ഉത്തരമുണ്ട്. നസീം സിഗ്നേച്ചർ
1: പ്രീമിയം ആൻഡ് ഡിസൈനർ സാരീസ്, എലഗന്റ് ഡിസൈനർ ബ്ലൗസസ്, ചുരിദാർസ്, കോട്ട് സെറ്റ്സ് ആൻഡ് മെറ്റീരിയൽസ്.
2: അതോടൊപ്പം ഫാഷൻ ജ്വല്ലറിയും മികച്ച സ്റ്റിച്ചിംഗ് ഫെസിലിറ്റീസും ഇവിടെ ലഭ്യമാണ്.
1: ഇനി ഓരോ സെലിബ്രേഷനും പുതിയൊരു ലുക്കുമായി നിങ്ങളിലേക്ക്
2: നസീം സിഗ്നേച്ചർ,
1: നിയർ രാമേശ്വരൻ ടെമ്പിൾ, 5 കല്ലുമൂട്, കൊല്ലം.
3: Get ready for an extraordinary evening. Kerala Times Entertainments and Wise Men's Service Club of New York Rockland presents M Cube, the ultimate extravaganza of magic, melody, and mission. Experience breathtaking magic by Gopinath Muttukad, stellar vocals from playback singers Ravisankar R and Chitra Arun, and mesmerizing music by violinist Vishnu Ashok. Charity donation accepted. Best of all, 100% of proceeds go directly to charity. Date, September 6, 2026 at 5:45 p.m. Location, Queensborough Community College, 222-05 56th Avenue, Bayside, New York, 11364. Call 845-553-5671 or 646-996-1692.
4: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

നിറകുള്ള നമ്പരങ്ങളും തിളങ്ങുന്ന കണ്ണുകൾ നൽകാൻ വാവാ. ചെണ്ടുമല്ലികൾക്കും ചിറകുള്ള നമ്പരങ്ങൾ.

സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ശബ്ദാലങ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. തൃശൂർ ജില്ലയിലെ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രനടയിൽ ഭക്തിപൂർവമുള്ള ദീപാരാധനാ മന്ത്രോച്ചാരണം സമയത്ത് പിറന്നു വീണ ഒരു ഗാനം, സൂപ്പർ ഹിറ്റായ കരിനീല കണ്ണഴകി കണ്ണകി കാവേരി കരയിലെത്തി എന്ന് തുടങ്ങുന്ന ഗാനം. ആ ഗാനത്തിൻ്റെ പിറവി ഇങ്ങനെ. വില്യം ഷേക്സ്പിയറുടെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകത്തെ ആധാരമാക്കി 2001 ജയരാജ് ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു. സിനിമയുടെ പേര് കണ്ണകി. ചെറിയ മുടക്കു മുതലിൽ ഒരു കൊച്ചു ചിത്രം, അതിനാൽ ലാളിത്യത്തോടെ ഭക്തി നിറയുന്ന ഒരു പാട്ട് വേണം. സംഗീത പ്രാധാന്യമുള്ളതിനാൽ ഷൂട്ടിങ്ങിന് ശാന്തസുന്ദര അന്തരീക്ഷവും വേണം. തൻ്റെ മുൻ ചിത്രങ്ങളിലെ പശ്ചാത്തല സംഗീതമൊരുക്കിയ കൈതപ്രം വിശ്വനാഥനെ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ഏൽപ്പിക്കുന്നു ജയരാജ്. ചെമ്പയുടെ ശിഷ്യനായ അച്ഛൻ കേശവൻ നമ്പൂതിരി പകർന്നു നൽകിയ സംഗീതവും സ്വാതി തിരുനാൾ കോളേജിൽ നിന്ന് നേടിയ ഗാനഭൂഷണവും മാതമംഗലം ഹൈസ്കൂളിലും നീലേശ്വരം രാജാസ് ഹൈസ്കൂളിലും സംഗീത അധ്യാപകനായി ജോലി ചെയ്ത അനുഭവവും സർവോപരി ഈ ഗാനത്തിന് ഈരടികൾ ഒരുക്കിയ

തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൈതപ്രം ദാമോദരൻ്റെ അനുഗ്രഹവും കണ്ണകി എന്ന ചിത്രത്തിലൂടെ ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറുന്നു കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരി. ഗാനസന്ദർഭം നേരിട്ട് മനസ്സിലാക്കാൻ ജയരാജ് കൈതപ്രം വിശ്വനാഥൻ നമ്പൂതിരിയെ നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിലെ ദീപാരാധനാ സമയത്ത് കൊണ്ടുപോകുന്നു. ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിലെ ഭക്തിപൂർവമായ മന്ത്രോച്ചാരണം പാരമ്യ കോടിയിലെത്തുന്നു. ഭക്തിരസത്തിലലിഞ്ഞ കൈതപ്രം വിശ്വനാഥൻ്റെ ചുണ്ടിൽ നിന്ന് ആ മനോഹരമായ ഈണം പിറന്നു വീഴുന്നു. ആ ദീപാരാധന മനസ്സിലാവാഹിച്ച് ധന്വന്തരി ക്ഷേത്ര ഗസ്റ്റ് ഹൗസിലെത്തിയ കൈതപ്രം വിശ്വനാഥൻ്റെ അധരത്തിൽ നിന്ന് ഈണമൊഴുകി വരുന്നു. കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി. പ്രണയത്തിൻ്റെ, പ്രതീക്ഷയുടെ, കാത്തിരിപ്പിൻ്റെ, വിരഹത്തിൻ്റെ ഒക്കെ വേദന ഒപ്പിയെടുത്ത അത്രമേൽ ഭംഗിയുള്ള ഈണം നമുക്ക് കേൾക്കാം. കേരളത്തിൻ്റെ വാനമ്പാടി കെ എസ് ചിത്രയുടെ സ്വരമാധുരിയിൽ ആ ഗാനം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: നമ്മൾ മടങ്ങി വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1985 പുറത്തിറങ്ങിയ കൂടും തേടി എന്ന സിനിമയിൽ ഒരു പ്രണയ ഗാനമുണ്ട്. വാചാലം എൻ മൗനവും നിൻമൗനവും എന്ന് തുടങ്ങുന്ന ഗാനം. ആ പാട്ട് പിറന്ന കഥ പറയുന്നു ഗാനത്തിന് ഈരടികൾ ഒരുക്കിയ MD രാജേന്ദ്രൻ. ചെന്നൈ എയർലൈൻസ് ഹോട്ടലിൽ വെച്ച് നടന്ന ഗാനസൃഷ്ടിയുടെ നിമിഷങ്ങൾ ഓർമ്മയിൽ നിന്ന് പൊടിതട്ടിയെടുക്കുന്നു MDR. 3.5 പഴക്കമുള്ള ദീപ്തമായ ഓർമ്മകൾ. സ്വന്തം ഓഫീസിലെ കസേരയിലിരുന്ന് മോഹൻലാലിൻ്റെ കഥാപാത്രം ദിവാസ്വപ്നം കാണുന്നതാണ് ഗാനസന്ദർഭം. കിനാവിൽ കാമുകിയുമ താടിപ്പാടാൻ ഒരു പാട്ട് വേണം. അല്പം ചടുല താളത്തിലുള്ള പാട്ടായിക്കോട്ടെ എന്ന് സംവിധായകൻ പോൾ ബാബു. സ്വപ്നമല്ലേ, പതിവ് ശൈലിയിൽ നിന്ന് വേറിട്ടൊരു പാട്ട് ചെയ്യാൻ ഈണങ്ങളുടെ സംവിധായകൻ ജെറി അമൽദേവിനും സന്തോഷം. പാട്ടെഴുതുന്നതിന് മുൻപ് എനിക്കൊരു പതിവുണ്ട്, MD രാജേന്ദ്രൻ പറയുന്നു. കേട്ട് മനസ്സിൽ പതിഞ്ഞ ഏതെങ്കിലും ഹിന്ദി പാട്ടിൻ്റെയോ തമിഴ് പാട്ടിൻ്റെയോ ഈണം മൂളി അതിനൊത്ത് വരികൾ മെനഞ്ഞെടുക്കാൻ ശ്രമിക്കും. മനസ്സിൽ സ്വാഭാവികമായി നടക്കുന്ന പ്രക്രിയയാണത്. സംഗീത സംവിധായകൻ അതറിയണമെന്നില്ല. ആകർഷകമായ ഒരു താളക്രമത്തിലാണല്ലോ വരികൾ രൂപപ്പെടുക. അങ്ങനെ പിറക്കുന്ന വരികളിൽ നിന്ന് പുതിയൊരു ഈണം സൃഷ്ടിക്കാൻ കമ്പോസർക്ക് എളുപ്പമായിരിക്കും. MDRന് പെട്ടെന്ന് ഓർമ്മ വന്നത് ആയിടെ പുറത്തിറങ്ങി ഹിറ്റായ ഒരു ഇളയരാജ ഗാനമാണ്. 3 പിറയിൽ യേശുദാസ് പാടിയ പൂങ്കാറ്റ് പുതിതാനത് എന്ന് തുടങ്ങുന്ന ഗാനം. ഹോട്ടൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ആ പാട്ടിനൊത്ത് മനസ്സിൽ വരികൾ കുറിക്കുന്നു കവി. വാചാലം എന്മൗനവും നിന്മൗനവും തേനൂറും സ്വപ്നങ്ങളും പുഷ്പങ്ങളും എന്നിങ്ങനെ. പിന്നീട് കണ്ടത് അത്ഭുത കാഴ്ചയാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ, ഞാൻ എഴുതിക്കൊടുത്ത വരികളിലൂടെ ഒന്ന് കണ്ണോടിച്ച് അപ്പോൾ തോന്നിയ ഒരീണം മൂളുന്നു ജെറി മാഷ്. പുതുമയാർന്ന ഈണം. ഞാൻ മനസ്സിൽ മൂളിയ ഈണവുമായി ഒരു ബന്ധവുമുണ്ടായിരുന്നില്ല അതിന്. വരികളിൽ അല്ലറ ചില്ലറ കൂട്ടലും കിഴിക്കലുകളും കൂടി കഴിഞ്ഞപ്പോൾ പല്ലവി തയ്യാർ. 1-2 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ മാഷിന് ആ സൃഷ്ടി നടത്താൻ. 1 മണിക്കൂറിനകം പിറ്റേന്ന് റെക്കോർഡ് ചെയ്യാനുള്ള പാട്ട് റെഡി. ജെറി മാഷിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഈണമായിരുന്നു അത്. ശരിക്കും ട്രെൻഡിയായ പാട്ട്, ആധുനികമായ സൗണ്ടിങ്, ചടുലതയാർന്ന ഓർക്കസ്ട്രേഷൻ. MD രാജേന്ദ്രൻ പറയുന്നു, ചെന്നൈ തരംഗിണി സ്റ്റുഡിയോയിൽ പിറ്റേന്ന് ഗാനഗന്ധർവന്റെ സ്വരത്തിലൂടെ ഒഴുകി വന്നപ്പോൾ ആ ഗാനം എക്കാലത്തെയും കരുതി വയ്ക്കാവുന്ന ഒരു വിസ്മയമായി മാറി. നമുക്ക് കേൾക്കാം വാചാലം എൻ മൗനവും നിൻമൗനവും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമ്മൾ തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. എന്തൊരു ദൃശ്യചാരുത ആ വരികൾക്ക്! സ്വപ്നത്തിൻ്റെ പട്ടുവിരി കൊണ്ട് ആ കാമുകിയെ മൂടിപ്പുതച്ചത് ഭാസ്കരൻ മാഷാണ്. സംഗീതം കൊണ്ട് അവളെ തരളിതയാക്കിയത് അർജുനൻ മാഷും. 1980 പ്രശസ്ത സംവിധായകൻ JC MG സോമനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. ചിത്രത്തിൻ്റെ പേര് പുഴ. പടത്തിൽ നല്ല പാട്ടുകളായിരിക്കണമെന്ന് സംവിധായകൻ ഒരേ നിർബന്ധം. പാട്ടിന് ഈരടികൾ ഒരുക്കാൻ മലയാള മണ്ണിൻ്റെ മണമുള്ള കവി പി ഭാസ്കരനെയും ലാളിത്യമുള്ള ഈണക്കാരൻ അർജുനൻ മാഷിനെയും നിശ്ചയിക്കുന്നു. ഭാസ്കരൻ മാഷുമൊത്തുള്ള ഗാനസൃഷ്ടിയെക്കുറിച്ച് അർജുനൻ മാസ്റ്റർ പങ്കുവച്ച ഓർമ്മ ഇങ്ങനെ: തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പാട്ട് ചിട്ടപ്പെടുത്തുന്ന വേളയിൽ കൂടെ ഇരിക്കാൻ കഴിയാറില്ല ഭാസ്കരൻ മാഷിന്. ഇരുന്നിട്ടുള്ള അപൂർവം അവസരങ്ങളാകട്ടെ അവിസ്മരണീയമായിരുന്നു താനും. നല്ലൊരു ഗായകൻ കൂടി ആയതുകൊണ്ട് മാഷിൻ്റെ മനസ്സിൽ ഓരോ പാട്ടിനും ഓരോ താളമുണ്ടാകും. അത് മാഷ് മൂളി കേൾപ്പിക്കുകയും ചെയ്യും. പ്രണയവും വിരഹവുമൊക്കെ ആ വരികളിൽ തന്നെയുണ്ടാകും. ഒന്ന് തൊട്ടുകൊടുക്കുകയേ വേണ്ടു. ഈണത്തിൻ്റെ സ്കെയിലിൽ ഒതുങ്ങി നിൽക്കാത്ത വല്ല വാക്കുകളോ അക്ഷരങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. അക്കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കാറുണ്ട്. ഒരിക്കൽ MK അർജുനൻ മാഷ് പറഞ്ഞ വാക്കുകളാണിത്: അനുരാഗശാലിനി, നീ വന്ന നേരത്തിൽ ആരാധനാവിധികൾ ഞാൻ മറന്നു. ഉള്ളിലെ മണിയറയിൽ മുല്ലമലർ മെത്തയിന്മേൽ കള്ളയുറക്കുന്നടിച്ചു നീ കിടന്നു എന്ന വരികൾ കേൾക്കുമ്പോൾ ഇന്നും ആസ്വാദക മനസ്സിൽ കുളിർമഴ പെയ്യും. മറ്റൊന്ന്, മനോഹരമായ വിഷ്വൽ എഫക്റ്റാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത. മാഷിൻ്റെ വരികളിൽ അലിഞ്ഞൊഴുകുന്ന അർജുന സംഗീതം യേശുദാസിൻ്റെ ഭാവമധുരമായ ആലാപനത്തിൽ വരുമ്പോൾ ആ ഗാനാമൃതധാര നമ്മുടെ ഹൃദയം കീഴടക്കുന്നു. നമുക്ക് കാതോർക്കാം: അനുവാദമില്ലാതെ അകത്തു വന്നു, നെഞ്ചിലടച്ചിട്ട മണിവാതിൽ നീ തുറന്നു.

0: സന്ധുനും 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: നമുക്ക് മടങ്ങിയെത്താം ഗാനമന്ദാരം എന്ന സംഗീത പരിപാടിയിലേക്ക്.

ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഉലകനായകൻ കമലഹാസന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്ന്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ പാട്ട് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. പാട്ട് ഏതെന്നറിയണ്ടേ? ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി എന്ന് തുടങ്ങുന്ന ഗാനം 1978 സംവിധായകൻ ശങ്കരൻ നായർക്ക് കാത്തിരുന്ന നിമിഷം എന്ന തൻ്റെ പുതിയ സിനിമയിലേക്ക് ഗസൽ രൂപത്തിലുള്ള ഒരു പാട്ട് വേണം. ശ്രീകുമാരൻ തമ്പി ഈരടികൾ രചിക്കുന്നു. സംഗീതം ചിട്ടപ്പെടുത്താനായി MK അർജുനൻ മാഷിനെയും ഏൽപ്പിക്കുന്നു. ചെന്നൈയിലെ ദാസ് പ്രകാശ് ഹോട്ടലിൽ ശ്രീകുമാരൻ തമ്പി പാട്ട് കമ്പോസ് ചെയ്യാനെത്തിയ അർജുനൻ മാഷിനോട് പറഞ്ഞു, ഈ പാട്ടിൽ ഗസൽ ഭാവത്തിലുള്ള ഈരടികളാണ് ഉള്ളത്. MK അർജുനൻ പറഞ്ഞു, അയ്യോ, എനിക്ക് ഗസൽ അറിയില്ല. ഉടനെ ഗുലാൻ അലിയുടെ ഏതാനും ഗസൽ വരികൾ ശ്രീകുമാരൻ തമ്പി മൂളിക്കൊടുത്തു. കൂടാതെ ഏതാനും ഉറുദു ഗാനങ്ങളും പറഞ്ഞുകൊടുത്തു. എന്നിട്ട് തന്റെ തബല വിദ്വാനെ കൊണ്ട് ഗസൽ വായിച്ചു കേൾപ്പിച്ചു. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവണം അർജുനൻ മാസ്റ്റർ പാട്ട് റെഡിയാക്കി. ഗാനഗന്ധർവൻ തൻ ശബ്ദത്തിൽ ഈ പാട്ട് വരികയും അതിന് കമലഹാസനും വിധുബാലയും പ്രണയാതുരരായി അഭിനയിക്കുകയും ചെയ്തപ്പോൾ ബോൾക്കാട്ടി പാലസിൽ അന്ന് ഈ പാട്ടിന്റെ ചിത്രീകരണം ഷൂട്ട് ചെയ്ത ക്യാമറാമാൻ വിപിൻ ദാസ് കട്ട് പറയാൻ മറന്നുപോയി എന്നതാണ് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്. മറ്റൊരു രസകരമായ കാര്യം, കമലഹാസന്റെയും വാണി ഗണപതിയുടെയും വിവാഹത്തിന് 1 ആഴ്ച മുമ്പാണ് ഈ ഗാന ചിത്രീകരണം നടന്നത്. ഭാഗ്യശ്രീ രാഗത്തിൽ ചിട്ടപ്പെടുത്തി ഈ പാട്ടിൽ ഉടനീളം കൊലുസു കിലുങ്ങും പോലെ വൈബ്രോഫോണിന്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. അത് വായിച്ചത് വിദ്യാസാഗറിന്റെ അച്ഛൻ യു രാമചന്ദ്ര റാവു ആണ്. തബല വായിച്ചിരിക്കുന്നത് ഈണങ്ങളുടെ സംവിധായകൻ രഘുകുമാറും. വയലിൻ വായിച്ചിരിക്കുന്നതോ പ്രിയപ്പെട്ട സംഗീതജ്ഞൻ ജോൺസൺ മാഷും ഔസേപ്പച്ചനും കൂടിയാണ്. വളരെ പ്രണയാർദ്രമായ ഒരു പാട്ടാണെങ്കിലും എവിടെയൊക്കെയോ പിണക്കത്തിൻ്റെയും പരിഭവത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ പരാതി പറയാതെ പറയും ഈ പാട്ട്. നമുക്ക് ആസ്വദിക്കാം. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി.

ഗാനമന്ദാരം എന്ന ഈ സംഗീത പരിപാടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം എല്ലാ ഞായർ ഉച്ചയ്ക്ക് 12 ബുധൻ രാത്രി 8.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

ദേവരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? പാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്തിപ്പ

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

കയ്യപ്പന്മാർ ഞാൻ